रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ
1: ഈ ലോകത്ത് മറ്റൊരാളുടെ രഹസ്യം മറച്ചുവെക്കുന്ന ഏതൊരാളുടെയും രഹസ്യവും നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവും മറച്ചുവെക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

Radio Suno 91.7 FM. Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: रेडियो सुनो 91.7 FM,
1: कदर्स फेवरेट रेडियो स्टेशन।

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. ഒന്ന് നോക്കിക്ക്, ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണ് ഇതെന്ന്. അപ്പോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് മാത്രമല്ല, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസം തന്നെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടിയെത്തിയത് ഞാൻ ജച്ചു ആണ്. നമ്മൾ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ഒരു ബ്യൂട്ടി ഇല്ലാതാക്കുന്നത്. അത് നമ്മുടെ ഫിസിക്കൽ ബ്യൂട്ടി ആണെങ്കിലും നമ്മുടെ ഇന്നർ ബ്യൂട്ടി ആണെങ്കിലും നമുക്ക് ചുറ്റുപാടിലുമുള്ള സന്ദർഭങ്ങളുടെ ബ്യൂട്ടി ആണെങ്കിലും ഇതൊക്കെ നമ്മുടെ ചിന്തകളിൽ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കണം, എന്താണ് നമ്മുടെ സൗന്ദര്യം ഇല്ലാതാക്കുന്നത്. ഇപ്പൊ നമ്മള് നല്ല വെയിലത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് പോണെന്ന് നമുക്കൊരു ബോധമുള്ളത് എന്തുകൊണ്ടാ? ടാൻ അടിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സൗന്ദര്യത്തെ ബാധിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെയുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ സന്തോഷത്തെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ നല്ല കെയർഫുൾ ആയിരിക്കണം. അതിനെ നശിപ്പിക്കുന്ന ഒന്നും തന്നെ നമുക്ക് ചുറ്റിലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അഥവാ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെയെല്ലാം മാറ്റി നിർത്താൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഒരു ജീവിതത്തിന്റെ സൗന്ദര്യം അത് യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്തകൾ തന്നെയാണ്. ആ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആക്കിയിട്ട് വെക്കാൻ പറ്റുമെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഉണ്ടാകും. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഒരു മോർണിംഗിലേക്ക് വെൽക്കം ചെയ്യുന്നു. സ്റ്റേ ട്യൂൺഡ്.

ഈ മോർണിംഗിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനു ആണ്. കൂടെയുള്ളത് ഞാൻ ജഗ്ജു. നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലിംഗ് എന്താണ്? ദേഷ്യമാണോ, സന്തോഷമാണോ, സ്നേഹമാണോ, എന്താ നമുക്ക് പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുക? ഇപ്പൊ ഒരാളോട് സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കും. നമ്മൾ എങ്ങനെയാണ് എന്റെ സ്നേഹം ഒന്ന് എക്സ്പ്രസീവ് ആക്കിയിട്ട് കാണിക്കുക എന്നുള്ളത്. നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരെയും കൂട്ടി ഔട്ടിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. എങ്ങനെയാണ് എന്റെ സ്നേഹം, എനിക്ക് സ്നേഹം ഉണ്ടെന്ന് എങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു? അതേസമയം ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടോ? ദേഷ്യം പ്രകടിപ്പിക്കാനാണോ കുറച്ചുകൂടെ എളുപ്പം, അതല്ല സ്നേഹം പ്രകടിപ്പിക്കാനാണോ? അപ്പൊ നമുക്കെല്ലാം തന്നെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്ന് പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ദേഷ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ, സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ, നമ്മുടെ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ദേഷ്യമാണോ, വിഷമമാണോ, അല്ലെങ്കിൽ സങ്കടമാണോ, അല്ലെങ്കിൽ സ്നേഹമാണോ, എന്താണ്, ഏത് ഫീലിംഗ് ആണ് നമ്മള് പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്? റേഡിയോ സിനിമ കേൾക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

നമുക്ക് വളരെ എളുപ്പത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ദേഷ്യമാണോ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹമാണോ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമുക്ക് സ്നേഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, എങ്ങനെയാണ് ഇതൊന്ന് എക്സ്പ്രസ് ചെയ്യാന്ന്. പക്ഷേ ദേഷ്യമാണെങ്കിൽ അത്രയും ആലോചിക്കാറില്ല പലരും, പെട്ടെന്ന് തന്നെ ആ സ്പോട്ടിൽ ചിലപ്പോൾ റിയാക്ട് ചെയ്ത് കളയും. എനിക്ക് ദേഷ്യമാണെന്ന് കാണിക്കണം എന്നുള്ളതിൽ, അല്ലെങ്കിൽ ആ ദേഷ്യം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ സമാധാനം കിട്ടുള്ളൂ എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ സ്നേഹിക്കുന്നവരാണെങ്കിൽ ആലോചിക്കും, എന്ത് കൊടുത്തു കഴിഞ്ഞാലാണ് അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് ആളെ ഹാപ്പി ആക്കാൻ പറ്റുക, അല്ലെങ്കിൽ എന്റെ സ്നേഹം ഒന്ന് കൺവേ ചെയ്യാൻ പറ്റുക. പക്ഷെ ദേഷ്യത്തിന് പ്രശ്നം എന്താണ്, അത്രത്തോളം ആലോചിക്കില്ല, അത്രയും പ്രഷറിൽ നമ്മൾ നിൽക്കുമായിരിക്കും. അപ്പൊ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷൗട്ട് ചെയ്യായിരിക്കും, ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കയറി തല്ലുമായിരിക്കും. അങ്ങനെ എങ്ങനെയാണോ ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റുന്നത് അതെല്ലാം ചിലപ്പോൾ ആ സ്പോട്ടിൽ, അത് പബ്ലിക് ആയിക്കോട്ടെ, അത്ര പോലും ഓർക്കാതെ പലരും എക്സ്പ്രസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്ത് തോന്നണോ, ശരിക്കും ദേഷ്യമാണോ സ്നേഹമാണോ എക്സ്പ്രസ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം? ഇനി ദേഷ്യമാണെങ്കിൽ അവരോട് എനിക്ക് നിങ്ങളുടെ ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കണം എന്നാണെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താ അറിയോ? പറഞ്ഞുതരാട്ടോ, കേൾക്കൂ, ഇത് റേഡിയോസിനോ.

ഈ മോർണിംഗിൽ കേൾക്കുന്നത് റേഡിയോ സുനോ, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമുക്ക് ദേഷ്യം വന്നാലും നമുക്ക് സ്നേഹം വന്നാലും നമുക്ക് സങ്കടം വന്നാലും എല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഒരാളോട് നമുക്ക് ഇത്തിരി ദേഷ്യമുണ്ടെന്ന് വിചാരിക്കുക, അയാളെ വിഷമിപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗം എന്താണെന്നറിയോ? നമ്മളൊക്കെ എന്താ ചെയ്യുക? പെട്ടെന്ന് കയറി ബ്ലോക്ക് ചെയ്യും. അപ്പൊ മെസ്സേജ് ചെയ്യുന്നു, ഡെലിവേർഡ് ആവുന്നില്ല, വിളിക്കുന്നു, കിട്ടുന്നില്ല. അപ്പൊ മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ടെന്ന്. അതാണ് ഇപ്പൊ ഈസി ആയിട്ട് ചെയ്യുന്നത്. ഒരാളെ വേദനിപ്പിക്കാൻ മാത്രം അത്രയും കഠിനമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ അയാളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുക. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വിഷമിക്കും. ഇപ്പോൾ നിന്നെ പോലെയല്ല മറ്റേയാളെന്ന് പറഞ്ഞ് ഈ ചെറിയ കുട്ടികളൊക്കെ പഠിക്കാൻ ഇത്തിരി ഒന്ന് ബാക്കോട്ടാകുമ്പോൾ അമ്മമാരും അച്ഛന്മാരും എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അത്, കമ്പാരിസൺ. അവൻ അങ്ങനെ ചെയ്തല്ലോ, ഇവളിങ്ങനെ ചെയ്തല്ലോ, പിന്നെ നീ എന്താ ഇങ്ങനെ. അതൊരു കുഞ്ഞു കുട്ടിയോടാണെങ്കിലും വലിയ ഒരാളോടാണെങ്കിലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കമ്പാരിസൺ. കാരണം അത്രത്തോളം മനുഷ്യനെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോഴേ സമയത്ര വട്ടം നാളെ പോണത്, ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: In association with
3: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel

ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം. മോർണിംഗ് സവാരിയിലേക്ക് ഒരു പുതിയ ദിവസമാണ്. ഒരുപാട് പുതിയ പ്രതീക്ഷകളോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു ഡേ വളരെ വളരെ സന്തോഷത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസമായി തീരട്ടെ എന്ന് സ്നേഹത്തോടുകൂടി ആശംസിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ ദിവസവും നമ്മൾ നല്ല ചെറിയ ചിന്തകളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ മോർണിംഗ് സവാരി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നും എനിക്കൊരു ഒരു ചെറിയ ചിന്ത, പലപ്പോഴും ഇക്കിഗായ് എന്നുള്ള പുസ്തകമൊക്കെ ചിലർക്ക് വായിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകം റിലേറ്റഡ് നോക്കുവാണെങ്കിൽ ജാപ്പനീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജീവിതത്തിലേക്കുള്ള പുതിയ ആശയങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്വയം മെച്ചപ്പെടുത്താനുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് ആശയങ്ങൾ ലോകത്തുണ്ട് കേട്ടോ. അതിലൊരു ആശയത്തിൻ്റെ പേരാണ് നിഷിൻ ഗപ്പോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ നിഷിൻ ഗപ്പോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും ഓരോ മാസവും പുരോഗതി നേടുക എന്നുള്ളതാണ് ഈ നിഷിൻ ഗപ്പോ എന്ന് പറയുന്ന ആ ഒരു തിയറിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, അതായത് വേഗത കുറവാണെങ്കിലും മുന്നോട്ടുള്ള ഓരോ ചലനവും വിജയത്തിലേക്കുള്ള യാത്ര തന്നെയാണ്. നിർത്താതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു തിയറിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും ഓർക്കാം ഓരോ ദിവസവും ഓരോ മാസവും നമുക്ക് പുരോഗതി നേടേണ്ടതായിട്ടുണ്ട് എന്നുള്ള ആ ഒരു ലൈഫിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്, പുരോഗതിയിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് തന്നെ നൽകിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിനുള്ള നല്ല നല്ല ആശംസകൾ, ഈ ദിവസത്തിൻ്റെ സന്തോഷങ്ങൾ എല്ലാം തന്നെ മെസ്സേജിൽ പറയാം കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മണിയറയിലെ അശോകൻ സിനിമയിലെ പാട്ട്. സമയം 6 കഴിഞ്ഞ് 5 ആണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: This is Morning Safari.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel-

ചെയ്യുന്നത്. ഇന്ന് എൻ്റെ വൈഫ് ജംഷീനയുടെ പിറന്നാളാണ്. ഓക്കെ, അപ്പോൾ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സാലിഹ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ജംഷീനയ്ക്ക് വളരെ

കൂടെ തന്നെ ഷൈൻ കുമാറിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഇഫ്തിഹാറുദ്ദീന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷാജഹാൻ അദ്ദേഹത്തിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അരുൺ എസ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, ഹൃദയപൂർവ്വം നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അരുൺ എസിന്റെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ അങ്കിതം അർപ്പിതും നോബൽ സ്കൂളിൽ നിന്നും ജോയിൻ ചെയ്യുന്നുണ്ട്. ഷാനു പാച്ചലൂർ എത്തിയിട്ടുണ്ട്. ഓൾവിലെ എവ്ലിൻ, സജീവ്, റൂബി എല്ലാവരും എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അവർക്ക് പറയുന്നു. കൂടെ തന്നെ പറയുന്നത്, ഗുഡ് മോർണിംഗ്, ടുഡേ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറിന്റെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യാവോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടുകൂടിയുള്ള ആശംസകൾ അറിയിക്കുന്നു കേട്ടോ. കൂടെ തന്നെ റിയാസ് ആണ് നെക്സ്റ്റ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ഡിയർ സിസ്, ഒരു പീസ്ഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് റിയാസ് കൂർഗ് ജോയിൻ ചെയ്യുന്നത്. കൂടെ തന്നെ പ്രദീപ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പ്രദീപ്. ജിസലി ആൻഡ് ജിയാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ നൌഫലിൻ്റെ മെസ്സേജ് ഉണ്ട്. നൌഫൽ ചോദിക്കുന്നത്, നോബൽ സ്കൂളിലെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു പാട്ട് തരാമോ? തീർച്ചയായിട്ടും 6:00 to 6:15 ഇടയിലാണെങ്കിൽ കേൾക്കാൻ പറ്റുള്ളൂ അല്ലേ? ഓ, ഇപ്പം കറക്റ്റ് 6:15 ആയിട്ടുണ്ട്. ഓക്കെ, ഒരു പാട്ട് ആൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാളത്തേക്ക് ഞാൻ ആ പാട്ടിലേക്ക് എത്താൻ തോന്നി. ഇപ്പം എന്തായാലും 6:15 കഴിഞ്ഞു, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ എന്നെനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും ഞാൻ അതിലേക്ക് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആ പാട്ട് പകലിരവുകളാണ് ചോദിക്കുന്നത് അല്ലേ? കറുപ്പിൽ, നമ്മുടെ കുറുപ്പ് സിനിമയിലെ, കറുപ്പല്ല കുറുപ്പ് സിനിമയിലെ പാട്ടാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ എന്തായാലും അത് പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് കറക്റ്റ് അറിയില്ല. ഏതായാലും ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. ഷഹസ ഷബീർ എത്തിയിട്ടുണ്ട്. ഷഹസ മാത്രമല്ല, മുഹമ്മദ് ഷഹാനും എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഗുഡ് മോർണിംഗ്, ക്യാൻ യു വിഷ് അവർ ലവിംഗ് പേരൻസ് ജിഷ ആൻഡ് ജിസ് എ ഹാപ്പിയസ്റ്റ് വെഡിങ് ആനിവേഴ്സറി? ഓ, അടിപൊളി അടിപൊളി. ഓക്കെ, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണല്ലേ. ഓക്കെ ഓക്കെ, വളരെ വളരെ സ്നേഹത്തോടുകൂടി നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ രണ്ടുപേർക്കും ദാ വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു കേട്ടോ. ഹാപ്പി ഹാപ്പി ഹാപ്പി ആനിവേഴ്സറി വിഷസ്. അടിച്ചു വിളിക്കുക, തകർക്കുക, സെലിബ്രേറ്റ് ചെയ്യുക. പ്രഭുവിൻ്റെ മെസ്സേജ്, പ്രഭു മാടമ്പിക്കാട്ടിൽ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഇഷാനിക്കുട്ടി ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഇഷാനിക്കുട്ടി. കൂടെ തന്നെ നമ്മുടെ ഓക്കെ ആഡം ഏജൻ അല്ല, ഓക്കെ അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ക്യാൻ യു പ്ലീസ് വിഷ് ആഡത്തിൻ്റെ ബർത്ത്ഡേ ആണോ ഇന്ന്? ഓ, അടിപൊളി അടിപൊളി. ഓക്കെ, ഇന്നത്തെ മെസ്സേജ് തന്നെ അല്ലേ? അതെ. ഓക്കെ, ഇന്ന് നമ്മളുടെ ആഡം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ് കേട്ടോ. അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും ആഡത്തിന് വളരെ വളരെ സ്പെഷ്യലായിട്ട് നമ്മളുടെ സ്കൂൾ ബസ് സ്റ്റോറീസിൻ്റെ സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

ഹാപ്പി ഹാപ്പി ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത് ഡേ ആഡം. ഓക്കെ, രാജേഷിന് ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. മുകേഷ് ജി ഗുഡ് മോർണിംഗ് പറയുന്നു. അവന്തിക്ക ഗുഡ് മോർണിംഗ് പറയുന്നു ഭവൻ സ്കൂളിൽ നിന്നും. നീതി മോഹന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് അനീഷ് ജോഷ്ന, അവർക്ക് വിഷസ് കൊടുക്കണം. ഇരട്ടിക്കൂട്ട് മുത്തുമണികൾ എന്നുകൂടി പറഞ്ഞിട്ടാണ് സജീഷ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് കേട്ടോ. നല്ലൊരു ഫോട്ടോയ്ക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അനീഷിനും ജോഷ്നയ്ക്കും വളരെ സ്പെഷ്യലായിട്ടുള്ള ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് കൂടി അറിയിക്കുന്നു. അവരുടെ എല്ലാ ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ എല്ലാവരുടെയും വകയുള്ള ആശംസകളാണ് അറിയിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, എറിക് ജോൺ പറയുന്നു, ഗുഡ് മോർണിംഗ് ഡിയർ ആർ ജെ, വെരി ഗുഡ് മോർണിംഗ് എറിക്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഐസ മറിയം ആൻഡ് തീർത്ഥ, എം എ എസിൽ നിന്നാണ് അവർ ജോയിൻ ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ്, ഒരു മാജിക്കൽ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രീജിത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം കേട്ടോ. അങ്ങനെ സ്കൂൾ ബസ് സ്റ്റോറീസിൽ ഇന്ന് എൻ്റെ കയ്യിൽ എത്തിയിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് കേട്ടോ. ലോകത്തിലെ ഒഫീഷ്യൽ അണ്ടർ വാട്ടർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ലോകത്തിലെ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു അണ്ടർ വാട്ടർ പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അതെവിടെയാണെന്ന് ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? വേൾഡ്സ് ഫസ്റ്റ് ആൻഡ് ഓൺലി ഒഫീഷ്യൽ അണ്ടർ വാട്ടർ പോസ്റ്റ് ഓഫീസ് അതെവിടെയാണ് എന്നുള്ളത്

ഉള്ളത്. ആ സ്ഥലത്തിന്റെ പേരോ അല്ലെങ്കിൽ ഏത് ഭാഗങ്ങൾ നോക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ഇമേജസ് കൂടെ നോക്കി കേട്ടോ. ഞാനും ഇങ്ങനെ ആ ഇമേജസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. ചോദ്യം വളരെ സിമ്പിളാണ്, ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ചോദ്യം ഇതാണ്, ലോകത്തിലെ ഒഫീഷ്യൽ അണ്ടർ വാട്ടർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ലോകത്തിലെ അണ്ടർ വാട്ടർ പോസ്റ്റ് ഓഫീസ്, ഇത് ഭയങ്കര കൗതുകമുള്ള കാര്യമാണ് കേട്ടോ. വേൾഡ്സ് ഓൺലി ഒഫീഷ്യൽ അണ്ടർ വാട്ടർ പോസ്റ്റ് ഓഫീസ് എന്നറിയപ്പെടുന്ന ആ ഒരു പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം കേട്ടോ. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് തന്നെ ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ പോരട്ടെ. ഷഹസാ ഷബീറിൻ്റെ അക്കൗണ്ടിലും ഹായ്. മുഹമ്മദ് ഷഹാൻ, ഹായ് മുഹമ്മദ് ഷഹാനും ഒരു ഹായ് പറയുന്നു. റൈറ്റ് ആൻസർ ദാ നമ്മുടെ നമ്മുടെ നമ്മുടെ നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ അവരയച്ചു തന്നിട്ടുണ്ട്. കറക്റ്റാണ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഷബീറിൻ്റെ മെസ്സേജാണ് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്, കറക്റ്റാണ് അയച്ചിരിക്കുന്നത്. അവന്തിക്കക്കുട്ടി റൈറ്റ് ആൻസറാണ്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട്, ഇന്ന് എൻ്റെ മോൾ ആമിന ഹെസയുടെ ബർത്ത്ഡേ ആണ് അല്ലേ. ഓക്കെ, ഇന്ന് ആമിന കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ആമിന ഹെസ എന്നാണ് പേര്. ഭവൻസിലാണ്, ഫോർത്തിലാണ്, സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇന്നലെ മോൻ ഹൈസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, നമ്മൾ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അടിപൊളി. അവർ അവൻ്റെ വീട്ട് സ്കൂളാണ്. പ്ലീസ് വിഷ് ഹെയർ ആൻഡ് ഹെയർ യങ്ങർ ബ്രദർ മോയ്സ് ആൻഡ് ഹൈസൻ കൂടെയുണ്ട്, പ്ലീസ് വിഷ് ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആമിന ഹെസ ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിനുള്ള ആശംസകൾ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് അറിയിക്കാവുന്നതാണ് കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് എത്താമെന്ന് വിചാരിക്കുകയാണ്. ഒരു അടിപൊളി പാട്ടായിരിക്കും കുട്ടീസൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി പാട്ടിലേക്ക് തന്നെ നമ്മളിതാ എത്താനായിട്ട് പോവാണ്. അപ്പോൾ ഇനിയും ആശംസകളും വിശേഷങ്ങളും റൈറ്റ് ആൻസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഉത്തരങ്ങൾ അയച്ചു തരാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് ആവേശം സിനിമയിലെ പാട്ട് കേട്ടാൽ. എന്തായാലും ഒരുപാട് കുട്ടീസൊക്കെ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്, ഭയങ്കര സന്തോഷത്തിൽ പോകുന്ന ദിവസമാണ്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി പാട്ടിലേക്ക് തന്നെ നമ്മൾ പോകുന്നു. ആവേശത്തിലെ പാട്ട് ഡാപ്സി സോങ് ആണ് നമ്മൾ കേൾക്കുന്നത്. സമയം 6 കഴിഞ്ഞ് 21 ആണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കൂ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
2: ഹായ്, ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
2: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Ghana.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: This is Morning Safari.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
8: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
9: ചെറിയൊരു ചോദ്യം നമ്മൾ ചോദിച്ചു, അതിനുള്ള മറുപടികൾ എല്ലാവരും അടിപൊളിയായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഷിഹാബുദ്ദീന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. എന്റെ ചോദ്യം ഇതായിരുന്നു, ലോകത്തിലെ ഒഫീഷ്യൽ അണ്ടർ വാട്ടർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്, അത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സാഹിദ് ആൻഡ് വാഹിദ്, ഓ അടിപൊളിയാണല്ലോ, സാഹിദ് ആൻഡ് വാഹിദ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെ അവരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹർഷിക നന്ദിക റൈറ്റ് ആൻസർ ആണ് കേട്ടോ. കൂടെ തന്നെ എറിക് ജോണിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ എറിക്കും അയച്ചിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയക്കുന്നുണ്ട്. ലിജിന്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് ലിജിൻ. ജസ്റ്റേജിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഇന്ന് വളരെ സ്പെഷ്യലായിട്ട് ജസ്റ്റേജിന്റെ ബർത്ത്ഡേ ആണെന്ന് ഞാനിങ്ങനെ അറിയുന്നു. അപ്പൊ ജസ്റ്റേജിക്ക് വളരെ വളരെ സ്നേഹത്തോടുകൂടി വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ, ഒത്തിരി സ്നേഹത്തോടുകൂടി അത് അറിയിക്കുന്നു കേട്ടോ.

നൗറിൻ നസ്രിൻ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ നമ്മുടെ അങ്കിതം അർപ്പിതം റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ഇസാ മെഹ്റിൻ റയാൻ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നും അവരുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഷംസിന്റെ വക, ഷംസ ഫോട്ടോസ് ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളി. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇമേജസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അടിപൊളി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അൽബയാൻ മാലിക്കും അൽസയാൻ മാലിക്കുമാണ് മെസ്സേജിൽ റൈറ്റ് ആൻസർ അറിയിച്ചിട്ടുള്ളത്. പിന്നെ ആ ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. കൂടെ തന്നെ ഷീന ജോസിന്റെ അക്കൗണ്ടിൽ നിന്നും സൈറ കുട്ടി ജോയിൻ ചെയ്യുന്നു, റൈറ്റ് ആണ്. സൈറ അന്ന ഡൊമിനിക് ആണ് ബിർലയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് ആദം ബിൻ അൻസബ്, ആയിഷ മഖ്ദൂം, ഇസ അഫ്സൽ, എമിയസിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. സൂര്യദർശ് ദിനേശൻ ചോദ്യം എന്താണല്ലേ, ലോകത്തിലെ ഒഫീഷ്യൽ അണ്ടർ വാട്ടർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? വേൾഡ്സ് ഓൺലി ഒഫീഷ്യൽ അണ്ടർ വാട്ടർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് എന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ചിട്ട് അയച്ചു തന്നാൽ മാത്രം മതി കേട്ടോ. പെട്ടെന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യമാണ്. പിന്നെ വന്നിരിക്കുന്നത് ഷബീറാണ് മെസ്സേജ് ചെയ്യുന്നത്, കറക്റ്റായിട്ട് അയക്കുന്നുണ്ട് ഷബീറും. കൂടെ തന്നെ ഷമാസിന്റെ അക്കൗണ്ടിൽ നിന്ന് മാറിക്കാണിത് ഇബ്രാഹിം ആമിന അതുല്യ. ഓക്കെ, ഗുഡ് മോർണിംഗ്, റൈറ്റ് ആൻസർ ആണ് കേട്ടോ. കൂടെ ഇന്ന് നമ്മുടെ തീർത്ഥാസിന്റെ തീർത്ഥ പറയുന്നത് ടുഡേ തീർത്ഥാസ് ഫാദർ രതീഷ് ബർത്ത്ഡേ, പ്ലീസ് വിഷ് ഹിം. ഇന്ന് ഒരുപാട് പേര് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് അല്ലേ. അപ്പം ഇന്ന് നമ്മുടെ തീർത്ഥക്കുട്ടിയുടെ ഫാദറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അദ്ദേഹത്തിനും സ്നേഹത്തോടു കൂടി ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ അറിയിക്കുന്നു കേട്ടോ. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മളുടെ ഫയാസ്, ഇഷാന, ഐഷ, റഫ, വിയാൻ, അഭിമൻ ആൻഡ് സജിത് എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ ആണ് അയക്കുന്നത്. ഹരിതയുടെ അക്കൗണ്ടിൽ നിന്നും പാർത്ഥിവ് ജോയിൻ ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് അയക്കുന്നു. ഷംസുദ്ദീൻ ഹൈദർ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. ജീവിതം ഒരു കണ്ണാടി പോലെയാണ്, നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ. ഓക്കെ, അടിപൊളി. നെക്സ്റ്റ് രാജേഷ് ഹംസ ഗുഡ് മോർണിംഗ് പറയുന്നു, ഇഷലും ഹൻസുമാണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. വെരി ഗുഡ് മോർണിംഗ്. എം എസിൽ നിന്നാണ് ജിയോടെ വക മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. മണി മച്ചിങ്ങൽ, ബ്രിജിൻ ആൻഡ്രിയ, കൂടെ മാത്യു മാലി എന്നിടണം. അദ്ദേഹം പറയുന്നത് ഗുഡ് മോർണിംഗ് നിസ, ടുഡേ മൈ വൈഫ് ജെസ്സി മാത്യു ബർത്ത്ഡേ, പ്ലീസ് വിഷ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ആ വിഷസിലേക്ക് എത്തിക്കഴിഞ്ഞു, സ്നേഹത്തോടെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ ഐഷക്കുട്ടി റൈറ്റ് ആൻസർ ആണ് കേട്ടോ ഐഷക്കുട്ടി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിഷിംഗ് ഹാപ്പി ബർത്ത്ഡേ ടു മൈ വൈഫ് എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ കരീം മെസ്സേജ് ചെയ്തിട്ടുണ്ട്, സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുന്നു. ജിൽസ് ജോവിറ്റ ലോറൽ ഫ്രം ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ, ഗുഡ് മോർണിംഗ് നിങ്ങൾക്ക് കേട്ടോ, വളരെ സ്പെഷ്യലായിട്ട്. റിസ്വ ബിന്ദ് റിവാസ് ജോയിൻ ചെയ്യുന്നുണ്ട്, കെ ജി ടു എം എസിലാണ് പഠിക്കുന്നത്. ചേച്ചിക്ക് സുഖമാണെന്ന് വയ്ക്കുന്നു, സുഖം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ് നിസ, മൂന്ന് പേർക്ക് പരാതിയുണ്ട്. അയ്യോ, എന്ത് പരാതിയാണ്? ഞങ്ങളുടെ പേര് കൂടി പറയുമോ? ഓക്കെ, ഉറപ്പായിട്ട് പറയാമല്ലോ, അത് പരാതിയല്ലല്ലോ അതൊന്നും. ഹാഷിം കോഴിക്കോട്, രാജേഷ് ചങ്ങരംകുളം, ജാസിം പാലക്കാട്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഓക്കെ, അവർക്ക് പരാതിയുണ്ടല്ലേ. ഓക്കെ, ഹാരിസ് ജി പേര് പറഞ്ഞില്ല എന്നുള്ള പരാതിയാണോ? ഓക്കെ, അപ്പോൾ പരാതിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഹാഷിമിനും രാജേഷിനും ജാസിമിനും ഒരു നല്ല ഗുഡ് മോർണിംഗ് പറയുന്നു കേട്ടോ. ലഞ്ചുവിൻ്റെ വക മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് ലഞ്ചു. റിനീഷ് റഹീമിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. റിയാസിൻ്റെ അക്കൗണ്ടിലും ഹെയ്സ കുട്ടി ജോയിൻ ചെയ്യുന്നു, ഹെയ്സ നസൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നറ്റാഷ കുട്ടി ഇന്ന് നേരത്തെയാണല്ലോ. ഓക്കെ, ഇന്ന് ബർത്ത്ഡേ ആണ് മോളുടെ. ഓക്കെ, മോളുടെ അല്ല, ടുഡേ ഈസ് മൈ സിസ്റ്റേഴ്സ് ബർത്ത്ഡേ, ഹെർ നെയിം ഈസ് ജോസ്റ്റീന. ഓക്കെ, അടിപൊളി. അപ്പം ജോസ്റ്റീന ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. വിഷസ് പറയുന്നത് നറ്റാഷ ടോഷി ആൻഡ് ഫാമിലിയാണ്. ജോട്ടൂസ്, ഓക്കെ, നല്ല പേരുണ്ട് ജോട്ടൂസ്. അപ്പോൾ ജോട്ടൂസിൻ്റെ ഒരു നല്ല ഫോട്ടോയൊക്കെ അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ജോട്ടൂസിന് നമുക്കൊരു നല്ല ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാം. വളരെ സ്പെഷ്യലായിട്ട് ജോട്ടൂസിനുള്ളൊരു ഹാപ്പി ബർത്ത്ഡേ.

ഞാൻ ബാക്കിയുള്ള മെസ്സേജസിലേക്ക് വരാട്ടോ. ഈ പാട്ടിന് ശേഷം ഞാൻ ബാക്കിയുള്ള എല്ലാവരുടെയും മെസ്സേജസിലേക്ക് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു അടിപൊളി പാട്ടിലേക്ക് പോവുകയാണ്. പവിഴമല്ലി സോങ് കേൾക്കാം.

0: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.
1: Hi, ഞാൻ ജലജയാണ്.
2: കാട്ടുകുരുങ്ങി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങുന്നു പെണ്ണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: You're listening to Morning Safari. Morning Safari.
3: Only on Radio Suno 91.7 FM.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആണ്. ഒരു വലിയ ലിസ്റ്റ് ഓഫ് മെസ്സേജസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം ഞാൻ പെട്ടെന്നൊന്ന് വരികയാണ് കേട്ടോ. തനിഷ്ക് രാജ, അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഹാപ്പി ബർത്ത്ഡേ ടു തനിഷ്ക് രാജ. ഓക്കെ, ഇഷ്യലാണ് മെസ്സേജ് അയക്കുന്നത്. തനിഷ്കിനുള്ള ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. സ്റ്റേ ബ്ലെസ്ഡ്. ഈ ഒരു മെസ്സേജ് വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആശംസകൾ അറിയിക്കുന്നു. മാധവ് മനോജ് ആൻഡ് മാനവ് മനോജ് ജോയിൻ ചെയ്യുന്നുണ്ട്. റൈറ്റ് ആൻസർ അവർ അയച്ചു തന്നിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ ആയിഷക്കുട്ടി, ആസിയക്കുട്ടി, അമ്മനക്കുട്ടിയൊക്കെ ജോയിൻ ചെയ്യുന്നു. റൈറ്റാണ്. നൈക്ക നിയാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അബ്ദുൽ ജബ്ബാർ ഗുഡ് മോർണിംഗ് പറയുന്നു. കെൻ സെയിം ഹെസ്ലിനോ ആണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ഐഡിയിൽ നിന്നും. അരുൺ തോമസ് ഗുഡ് മോർണിംഗ് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് റൈറ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് നമ്മുടെ സൂര്യദർശാണ്. മന്നക്കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓ, മന്നക്കുട്ടി അതിഗംഭീരമായിട്ടുള്ളൊരു ഒരു വരയൊക്കെ എനിക്ക് അയച്ചു, ഡ്രോയിങ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി, നല്ലൊരു വീടിൻ്റെ ഒരു വരയാണ് വന്നിട്ടുള്ളത്. അടിപൊളി കേട്ടോ. കണ്ടിന്യൂ കേട്ടോ മന്നക്കുട്ടി. എനിക്കൊന്നും ആദ്യമായിട്ടാണെന്നൊന്നും ഇങ്ങനെ വരച്ചയക്കുന്ന അല്ലേ. അടിപൊളി, സൂപ്പർ. അപ്പോൾ വീണ്ടും പോരട്ടെ, ചിത്രങ്ങളൊക്കെ പോരട്ടെ. ജസ്റ്റിൻ ജോസിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് നമ്മുടെ ജൂലി മരിയും ജെയിൻ മരിയും ജോയിൻ ചെയ്യുന്നുണ്ട്. ഐസും ഐറിനും ഗുഡ് മോർണിംഗ് പറയുന്നു. വയാസിനും ഐറിനും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. ഫസ്റ്റ്ലു എൻ കെയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വിസ്മയക്കുട്ടി, വൈദേഹി രണ്ടുപേരും ജോയിൻ ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് സ്പെഷ്യലി പറയുന്നു. കൂടെ തന്നെ ബ്രിജിൻ ആൻഡ്രിയ റൈറ്റ് ആൻസർ ആണ് കേട്ടോ. കൂടെ അർണവും അവന്യയും ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അവർക്ക് പറയുന്നു. കൂടെ തന്നെ ജിയോ ഉത്തരം കണ്ടുപിടിച്ച് അയച്ചിട്ടുണ്ട്. ജിതു ജോസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ജുവൽക്കുട്ടി എത്തിയിട്ടുണ്ട്. ഓ, കൊള്ളാലോ. അടിപൊളി അടിപൊളി അടിപൊളി. ജുവൽക്കുട്ടി എല്ലാ ദിവസവും എനിക്ക് മിക്കവാറും ദിവസങ്ങളിലെല്ലാം തന്നെ ആൾ എന്താ പറയുക, ഓരോ ഡ്രോയിങ് അയച്ചു തരാറുണ്ട്. ഇന്ന് ജുവൽക്കുട്ടി ആ ഡ്രോയിങ്ങായിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. കൊള്ളാട്ടോ. അടിപൊളി മോളെ, സൂപ്പർ. ദാ എൻ്റെ ഒരു വലിയ സ്നേഹം ദാ തിരിച്ചങ്ങോട്ടേക്ക് അയക്കുന്നത് കേട്ടോ. ഓക്കെ, സൂപ്പർ. റഫീഖ് അലി എത്തിയിട്ടുണ്ട്. ഹൈക്കുട്ടിയാണ് റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഇത്തൽ കൃഷ്ണചന്ദ്രൻ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഐ ഡിയിൽ നിന്നും. ഇത്തൽ കുട്ടിക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് ഫ്രം ലിജോ ആൻഡ് ജൊഹാന. വെരി ഗുഡ് മോർണിംഗ് ലിജോ ആൻഡ് ജൊഹാന. കൂടെ തന്നെ മായയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മായ പറയുന്നത് ഇന്ന് എൻ്റെ സ്റ്റുഡൻറ്റ് ശ്രീ വർഷിണിയുടെ ബർത്ത്ഡേ ആണ്. ഒന്ന് വിഷ് ചെയ്യണം. ഓക്കെ, ഇന്ന് ശ്രീ വോഷിണിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒന്ന് വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് ഓൾക്ക്. ഓക്കെ, ക്ലാസ് ടീച്ചർ സിനാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ശ്രീ വർഷിണിക്ക് എല്ലാവിധ ആശംസകളും സ്പെഷ്യലി പറയുന്നു കേട്ടോ. ഇറ്റ്സ് മീ ആമിന. ആൻസർ എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. കറക്റ്റാണ് കേട്ടോ. നെക്സ്റ്റ് അലീന, ഇവാന, ആസ്ട്രിൻ ആൻഡ് വിശ്വജിത്ത്, തരുൺ, ഹസീം. ഒരു വലിയ ഗ്യാങ് ആണ് കേട്ടോ. ഓക്കെ, അടിപൊളി. എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് പറയുന്നേ. സജീഷ് സരിഷയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ കാശി ജോയിൻ ചെയ്യുന്നു. കാശിക്കും ഫാമിലിക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. ഇതു ശങ്കർ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ഓൾ. യശ്വിൻ ഫ്രം ശാന്തി നികേതൻ എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് സ്കൂളിൽ കുറച്ച് വർക്കുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ട്. കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് പെട്ടെന്ന് അതങ്ങോട്ട് ഫോട്ടോ ഒന്നുകൂടെ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് അയക്കുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ക്ലിയറായിട്ട് കാണാമായിരുന്നു. എനിവേ, ഒരു സൂപ്പർ വർക്ക് കേട്ടോ. കുറച്ച് നേരത്തേക്ക് ഒരു അധ്വാനം അതിൻ്റെ പിന്നിൽ ഉണ്ടായി കാണും അല്ലേ. ഓക്കെ, അടിപൊളി. നെക്സ്റ്റ് അമാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. അമാനും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു. ആൻസർ റൈറ്റ് ആണ്, വോയിസ് നോട്ട് അയച്ചിരിക്കുന്നത് അല്ലേ, ഞാൻ കേട്ട് നോക്കാം കേട്ടോ. മുജീബ് ഖത്തർ, ഗുഡ് മോർണിംഗ്, ഹലോ ഫ്രം ഹയാൻ. ഹായ് ഹയാൻ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, സുഖം അല്ലേ. ഓക്കെ, അബിൻ തോമസിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അബിനും ഫാമിലിക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ സ്നേഹക്കുട്ടിയും ശ്രീകുട്ടിയും ജോയിൻ ചെയ്യുന്നു ബിർളയിൽ നിന്ന്, അവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. സൈറ ജോമിൻ, സൈറക്കുട്ടി ജോയിൻ ചെയ്യുന്നിട്ടുണ്ട്. ഡെറിക്കല്ലേ, സൈറ ഡെറിക്കല്ലേ. ഓക്കെ, സൈറയ്ക്കും ഒരു നല്ല മോർണിംഗ്, വളരെ സ്പെഷ്യലായിട്ട് ഭവൻസിലാണ് സൈറക്കുട്ടി പഠിക്കുന്നത്. അപ്പം ഒരു സ്പെഷ്യൽ മോർണിംഗ് മോൾക്കും വിഷ് ചെയ്യുന്നു. ബിജു ക്ലീറ്റസിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ധൻവിക സുരബിൻ, ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ, ഗുഡ് മോർണിംഗ് പറയുന്നു. യു ആർ ഡൂയിങ് വെൽ ഇൻ റീഡിങ് മെസ്സേജസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ധൻവിക കുട്ടിക്കും ഒരു നല്ല മോർണിംഗ് സ്പെഷ്യലി കൊടുക്കുന്നു. ഗുഡ് മോർണിംഗ്, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സുജീഷ് വല്യച്ഛനും ശില്പ വല്യമ്മയ്ക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ബൈ ഇച്ചു ആൻഡ് മിനു. ഇച്ചു മിനുവും ചേർന്നിട്ടാണ് സുജീഷിനും കൂടെ ശില്പയ്ക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു വിശേഷം വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മെസ്സേജിലേക്ക് നമ്മൾ എത്തി കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റൈറ്റ് ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതായിരുന്നു, ലോകത്തിലെ ഒഫീഷ്യൽ അണ്ടർ വാട്ടർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വനുവാട്ടു എന്നുള്ള പോസ്റ്റ് ഓഫീസാണ് ലോകത്തിലെ ഏറ്റവും കൗതുകമുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അണ്ടർ വാട്ടർ പോസ്റ്റ് ഓഫീസ് ആയിട്ടുള്ളത്. 2003 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അറിയാത്ത ആളുകൾ ഒന്ന് സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സ്പെല്ലിംഗ് VAN UAT U, അതാണ് സ്പെല്ലിംഗ് കേട്ടോ. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതായിരിക്കും. റാഷിദിൻ്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അയക്കുന്നത് സരിയ റാഷിദ്, MES ഇന്ത്യൻ സ്കൂളിൽ പറയുന്നു. നെക്സ്റ്റ് ഇസ എത്തിയിട്ടുണ്ട് സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും. ഇസ കുട്ടിക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഷിഹാസിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ്. ടിസ്ബനും ടിസയും ജോയിൻ ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അടുത്ത പാട്ട് തരാനായിട്ട് പോവാണ്. എസ്പെഷ്യലി നമ്മുടെ കുട്ടീസൊക്കെ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന സമയമാണല്ലോ. അപ്പോൾ എന്തായാലും എല്ലാ കുട്ടീസിനും വേണ്ടിയിട്ട് നല്ലൊരു ഒരു ക്യൂട്ട് പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഫിലിപ്സ് ആൻഡ് മങ്കി പെൻ എന്ന് പറയുന്ന മൂവിയിൽ നേഹ വേണുഗോപാൽ പാടിയൊരു പാട്ടാണ് നമ്മളിപ്പോൾ ഇതാ കേട്ട് തുടങ്ങിയിട്ടുള്ളത്. സമയം 6 കഴിഞ്ഞ് 47 ആണ്. ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് നല്ല നല്ല ആശംസകൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, വിഷസ് ഉണ്ടെങ്കിൽ അയച്ചിട്ടോളൂ 5000 9 1 7 എന്ന നമ്പറിലേക്ക്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million rials dream. Dream bigger.
4: And
5: Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're
6: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കുറച്ചു പേരുടെ മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. ജിസൽ ജോസിന്റെ മെസ്സേജ്, നിസ ഒരു അടിപൊളി പഞ്ച് പാട്ടിട് കുട്ടികളൊക്കെ ഒന്ന് ഉഷാറായിട്ട് സ്കൂളിൽ കയറട്ടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു ജിസൽ കുറച്ച് മുൻപായിരുന്നു മെസ്സേജ് അയച്ചത് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അബിജാനിക്സിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. തൻസീറിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് ഒരു മോർണിംഗ് അയച്ചിരിക്കുന്ന ആളുടെ പേരില്ല, എനിവേ ഗുഡ് മോർണിംഗ് പറയുന്നു. യഷ്മി നസീമിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. യഷ്മിക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. സലീഷിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഹായ് സുനു, എല്ലാ നല്ല കൂട്ടുകാർക്കും ശുഭദിനം. തീർച്ചയായും ശുഭദിനം. ഇന്ന് ഗൈസ ഫാത്തിമ ആൻഡ് തൃഷിക ലക്ഷ്മിയുടെ ജന്മദിനമാണ്. ഭവൻ സ്കൂളിലെ മിഡിക്ക് കുട്ടികളാണ് അവര്. അവർക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ, സന്തോഷവും വിജയവും നിറഞ്ഞ ആശംസകൾ. കൂടെ ത്രിജൽ ബ്രോ എന്ന് പറഞ്ഞിട്ട് അവർ മൂന്ന് പേര് നിൽക്കുന്ന ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഗൈസ ഫാത്തിമയും തൃഷികയുടെയും ലക്ഷ്മിയുടെയും ബർത്ത്ഡേ ആണ്. അപ്പൊ അവർക്കുള്ള ഒരു സ്നേഹം നിറഞ്ഞ ആശംസകൾ.

അങ്ങനെ ഒരു നല്ല ഹാപ്പി ബർത്ത്ഡേ അവർക്ക് വിഷ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മണിക്കൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇന്ന് ഞാൻ സംസാരിക്കാം എന്ന് വിചാരിക്കുന്ന കാര്യം ഒരു പക്ഷെ എല്ലാവരെയും കണക്ട് ചെയ്യൂ എന്നറിയില്ല, നമുക്ക് നോക്കാം കേട്ടോ. അതിന് മുമ്പ് ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. സയ്യിദാണ്, നിങ്ങളെ കേൾക്കുന്നുണ്ട് എൻ്റെ കൂടെ അബ്ദുൽ ഹാദി മുഹമ്മദ് ഹിന്ദ്. ഓക്കെ, എല്ലാവരും കേട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സയ്യിദിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്, ഒരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അവശേഷങ്ങൾ പറഞ്ഞു വരുന്നത്. ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത് ഏറ്റവും അധികം കൂടുതൽ ട്രെൻഡിലേക്ക് വന്നിരിക്കുന്ന ഒരു ഓരോ കാലത്ത് ഓരോ ട്രെൻഡുകൾ വരുമല്ലോ, അങ്ങനെ ട്രെൻഡായിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ് ഹോട്ട് വീൽ കളക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടീനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കുട്ടി കച്ചവടം, അതെ, ഹോട്ട് വീൽ കളക്ഷൻ ചെയ്തിട്ട് അത് കച്ചവടം ചെയ്യുന്ന ഒരു കുട്ടീനെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ കുട്ടിയോട് ചോദിച്ചു, ഇത് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് കുട്ടികൾ വന്നിട്ടാണോ മേടിക്കുക അതോ മുതിർന്ന ആളുകൾ വന്നിട്ടാണോ മേടിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മോൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുക വലിയ ആളുകൾ വന്നിട്ടായിരിക്കും, അവർ വന്നിട്ടാണ് ഏറ്റവും കൂടുതൽ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഹോട്ട് വീൽ കളക്ഷനുള്ള ആരെങ്കിലും നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടോ? ഈ പറഞ്ഞ പോലെ തന്നെ ഡൈകാസ്റ്റ് വാഹനങ്ങളുടെ ഒരു ലോകമാണ് ഹോട്ട് വീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകമെമ്പാടുമുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു ഹോബിയാണത്. അപ്പോൾ അങ്ങനെ ഒരു കളക്ഷൻ നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ഒരു ഹോബിയിൽ അത് വരുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസൊക്കെ നോക്കി പോകുന്ന സമയത്ത് ഈ കുഞ്ഞൻ കാറുകൾ, എന്താ പറയുക, വാഹന പ്രേമികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന ആളുകളുണ്ട്, ഇഷ്ടത്തോടുകൂടി എവിടെ ചെന്ന് കഴിഞ്ഞാലും അത് നോക്കി വാങ്ങിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സർക്കിളിലൊക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പ്രീമിയം മോഡൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അട്രാക്റ്റ് ആവുന്ന, ലിമിറ്റഡ് എഡീഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്ത് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ചിലപ്പോൾ ചില ആളുകൾ സാധാരണ മോഡൽസൊക്കെ തന്നെയായിരിക്കും വാങ്ങുക, കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. കുറച്ചുകൂടി പ്രീമിയം മോഡൽസൊക്കെ ഇൻട്രസ്റ്റോടുകൂടി വാങ്ങി വെക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ കുഞ്ഞൻ വാഹനങ്ങളുടെ ഒരു കളക്ഷൻ നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ? ഒരു ചെറിയ ചോദ്യമാണ് ഇവിടെ. എത്ര പേർക്ക് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, അതാണ് ഞാൻ പറയുന്നത്. എത്ര പേരെ കണക്ട് ചെയ്യും എന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞു തുടങ്ങിയത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പം കുഞ്ഞൻ വാഹനങ്ങളുടെ കളക്ഷനുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയുമോ? 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒന്ന് മെസ്സേജ് അയക്കാം. അല്ല, ഫോട്ടോസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഫോട്ടോസ് കൂടി, കളക്ഷൻ്റെ ഫോട്ടോ ഒന്നോ രണ്ടോ ഒക്കെ ആയിരിക്കാം. ചിലപ്പം ഞാൻ പറയുന്ന വലിയ കളക്ഷൻ അല്ല കേട്ടോ. അപ്പം നമ്മുടെ ആഗ്രഹത്തിന് നമ്മൾ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, നമ്മളുടെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ കയ്യിലുള്ളത് അതിൻ്റെ ഫോട്ടോസൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. 5000097 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ കേൾക്കാനായിട്ട് എനിക്കും ആഗ്രഹമുണ്ട്. വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ വിളിക്കാം കേട്ടോ. 444-9917 എന്ന നമ്പറിലേക്ക് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. കുഞ്ഞൻ കാറുകളുടെ ഒരു കളക്ഷൻ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം, ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് വിളിക്കാം, അതല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കുന്ന പാട്ട് ചന്ദ്രേട്ടൻ എവിടെയാ മൂവിയിലെ പാട്ടാണ്. സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആണ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജുവലർ.
6: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
0: Huawei App Gallery.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: കുഞ്ഞൻ കാറുകളോടുള്ള പ്രണയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഹോട്ട് വീൽ കളക്ഷൻ എന്ന് പറയുന്ന ഒരു ട്രെൻഡായിട്ട് ഈ ഒരു ടൈമിൽ വലിയ രീതിയിൽ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഹോട്ട് വീൽ കളക്ഷന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പേജുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പേജുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. കുഞ്ഞൻ വണ്ടികളിലേക്കുള്ള ഒരു ഇഷ്ടം എല്ലാവരുടെയും വളരെയധികം കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അത് ഒരു കളക്ഷനായിട്ട് തന്നെ വീട്ടിൽ വെക്കുക എന്ന് പറയുന്ന ഒരു പുതിയ ട്രെൻഡ് എന്നുള്ള രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്തരത്തിലുള്ള കളക്ഷൻ നിങ്ങൾക്കുണ്ടോ എന്നുള്ളൊരു ചെറിയ ചോദ്യം ചോദിച്ചു വരികയായിരുന്നു. നമ്മളുടെ കൂടെ ഇപ്പോൾ വിനീത് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വിനീതിൻ്റെ അടുത്ത് ആ ഒരു വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം, എന്തൊക്കെയാണ് ആ ഒരു വിശേഷങ്ങൾ എന്നുള്ളത്. വിനീതേ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ്
0: മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പൊ എങ്ങനെയാണ് ഇത്? കുഞ്ഞൻ കാറുകളുടെ വലിയ കളക്ഷൻ ആണോ ചെറിയ കളക്ഷൻ ആണോ?
1: ഇല്ല, ഇത് ചെറിയൊരു കളക്ഷൻ ആണ്. നമ്മളിപ്പോ എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് ഈ കണ്ടിരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അവൈലബിലിറ്റി ആൻഡ് പ്രൈസിങ് വെച്ചിട്ട്. സോ ഇപ്പോ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും വളരെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും ഈ ഒരു കാറിന്റെ മോഡൽസും കളേഴ്സും. ആൻഡ് എലോങ് വിത്ത് ഹോട്ട് വീൽസ് ഇപ്പൊ മൾട്ടിപ്പിൾ അതർ ബ്രാൻഡ്സും വന്നിട്ടുണ്ട്. ഹോസ്പിന്റെ മജോറിറ്റി ആണെന്നാണ് തോന്നുന്നത് അതിന്റെ പ്രൊനൗൺസിയേഷൻ. ആൻഡ് റീസെന്റ് ഒരു ഹോട്ട് വീൽസിന്റെ ഷോ ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ചെല്ലുമ്പോഴാണെങ്കിൽ തന്നെ നമ്മള് കൊറേ ഈ മോഡൽസിന്റെ റിയൽ ലൈഫ് ആയിട്ടുള്ള കാർസുകളെല്ലാം അവിടെ ഉണ്ട്. അതിന്റെ ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ സ്റ്റോർ ഉണ്ട് അറൌണ്ട് 100+ ഷെൽഫ് ഓഫ് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് മോഡൽസ്, ലിമിറ്റഡ് എഡിഷൻസ് പല ടൈപ്പ്, അതായത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അല്ലെങ്കിൽ അങ്ങനെ ഓരോ DC അല്ലെങ്കിൽ മാർവൽ അങ്ങനെ ഓരോരോ വെറൈറ്റീസ് ആയിട്ടുള്ള കാർസുകളെല്ലാം ഉണ്ട്. സർപ്രൈസിംഗ്ലി ഇതിന്റെ ഒരു ചെറിയ റിസർച്ച് ചെയ്തപ്പോഴത്തേക്ക് സർട്ടൻ മോഡൽസ് നമുക്ക് കാണുമ്പോൾ പതിപ്പ് തോന്നാത്ത ചില കാർ മോഡൽസ് വളരെ വളരെ പ്രൈസി ഇൻ തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സ് വരെ പ്രൈസി ആയിട്ടുള്ള ചില മോഡൽസ് വരെ ഉണ്ടെന്ന് പറഞ്ഞു.
0: മോന് ഭയങ്കര ഇഷ്ടമാണോ?
1: അവനും എനിക്കും ഒരുപോലെ താല്പര്യമുള്ളൊരു കാര്യമാണ്.
0: രണ്ടുപേരും വണ്ടി പ്രാന്തന്മാരാണ്
1: ചെറുതായിട്ട്. സോ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ചെറുതായ കാര്യങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിലും മേടിക്കാറുണ്ട് ആസ് പെർ ഒരു പ്രൈസിംഗ് കാര്യങ്ങളെല്ലാം. ധ്രുവൻ, ധ്രുവാണ് അവന്റെ പേര്, ധ്രുവാണ് അവന്റെ ഫുൾ നെയിം. ധ്രുവ് സംഗീത വിനീത് എന്നാണ്, അതായത് സംഗീത അവന്റെ അമ്മയുടെ പേരാണ്. കാര്യം ഞാൻ ഈ അവൻ അവന്റെ ഡെലിവറി സമയത്ത് ഞാൻ ലേബർ റൂമിലുണ്ടായിരുന്നു. അപ്പൊ ഫുൾ ഞാനും വൈഫും കൂടെ ആയിരുന്നു ഈ ഒരു ടുഗദർ. അപ്പൊ ഇനിഷ്യലി അവന്റെ പേര് ധ്രുവ് വിനീത് എന്നായിരുന്നു. ഐ ഫെൽ സംതിങ് വാസ് മിസ്സിംഗ് ഇൻ ബിറ്റ്വീൻ.
0: അപ്പൊ
1: പിന്നെ ധ്രുവ് സംഗീത വിനീത് നമ്മള് പേര് വെച്ചു. ഐ മീൻ വളരെ യാദൃശ്യമായിട്ട് അവന്റെ പിറന്നാളാണ് ഇന്ന്, അപ്പോഴാണ് ഈ ഒരു ടോപ്പിക് പറഞ്ഞത്.
0: ധ്രുവിനപ്പോ വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ.

0: യു സോ മച്ച്.
1: അങ്ങനെ ധ്രുവിന്റെ ബർത്ത്ഡേ ആണ്, ആ കൂട്ടത്തിലാണ് നമ്മൾ ഈ കുഞ്ഞൻ കാറുകളുടെ വിശേഷങ്ങൾ ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ധ്രുവിന് ഒരിക്കൽ കൂടി ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ രാഹുലും ആ സമയത്ത് തന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ച സമയത്ത് തന്നെ രാഹുൽ ആറാണ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ കളക്ഷന്റെ ഒരു കുഞ്ഞി കളക്ഷനാണ്. അപ്പൊ കുഞ്ഞു കളക്ഷന്റെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫോട്ടോസ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി, എന്റെ കുഞ്ഞിന്റെ പേരിൽ ഞാൻ അങ്ങ് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ. കുട്ടികളുടെ പേരിൽ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിലേക്ക് കൂടുതൽ എത്താറുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പം എന്നാലും രാഹുലിൻ്റെ കളക്ഷൻസിൻ്റെ ഫോട്ടോ രാഹുൽ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. അപ്പം എന്തായാലും ഇതുപോലെ കുഞ്ഞൻ കാറുകളുടെ കളക്ഷൻ ഉള്ള ആളുകൾ ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടോ, ആ ഒരു ട്രെൻഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, എത്രമാത്രം കുഞ്ഞൻ കാറുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ വാഹനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്. വിളിക്കാട്ടോ, ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് വിളിച്ച് സംസാരിക്കാം. 444-99 എന്ന നമ്പറിലേക്ക്, 444-99 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് എനിക്ക് അയച്ചാൽ മതി, 500-00-917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടെത്തി കഴിഞ്ഞു. ഹൃദയം മൂവിയിലെ പാട്ട് മോർണിംഗ് സവാരിയിൽ. സമയം 7 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആണേ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കൂ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
1: ഹലോ എവ്രി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

ബാലു മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സമയം 7 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. ഒത്തിരി പേരുടെ മെസ്സേജസ് ഉണ്ട്, അപ്പൊ ഞാൻ നേരെ മെസ്സേജസിലേക്ക് പോവാണ്. തൻസീറിന്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ജാസിം യൂനസ് പറയുന്നത് ഗുഡ് മോർണിംഗ് നിസ, ഹാവ് എ ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ലാപ്പത്ത ലേഡീസിലെ പാട്ടല്ലേ, തീർച്ചയായിട്ടും ഞാനത് ട്രൈ ചെയ്യുന്നതായിരിക്കും. ജാസിം യൂനസ് ആണ് ചോദിച്ചിരിക്കുന്നത്, തീർച്ചയായിട്ടും ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യാട്ടോ. അതുപോലെ തന്നെ പ്രശാന്ത് ഗുഡ് മോർണിംഗ് പറയുന്നത് സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദീപയുടെ മെസ്സേജ് ഉണ്ട്, ഒരിക്കലും വളരില്ലെന്ന് വാശി പിടിക്കുന്ന എൻ്റെ ഹസ്ബൻഡിനുണ്ട്. ഇതുപോലെ കുഞ്ഞൻ കാറുകളുടെ ഡൈകാസ് കാർസിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്, ആൻഡ് ഹി ജസ്റ്റ് ലവ്സ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ദീപ ശ്രീധരനാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടിപൊളി, ഓക്കെ സൂപ്പർ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സുനീഷ് കുമാറാണ്. എൻ്റെ മകൻ സൗരവനുമുണ്ട് കുഞ്ഞൻ കാറുകളുടെ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി. അപ്പോൾ കുഞ്ഞൻ കാറുകളുടെ കളക്ഷൻ കുറച്ച് പേർക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ അല്ല, ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടൊരു ഹോബിയാണത്. രാജീവ് ആനന്ദ് എല്ലാ ലിസ്ണേഴ്സിനും ഗുഡ് മോർണിംഗ് പറയുന്നു, തിരിച്ചും അദ്ദേഹത്തിന് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. മുഹസിൻ അബ്ബാസ് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ക്യാൻ യു വിഷ് ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ടു മൈ സൺ നെയ്മ് നസൽ മുഹസിൻ്റെ ബർത്ത്ഡേ ആണ്. നസൽ മുഹസിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലായിട്ട് മുഹസിനും സൽമയുമാണ് സ്നേഹത്തോടു കൂടി ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത്.

കൂടെ തന്നെ തൊമ്മിയുടെ അപ്പൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും അവരുടെ ഒരു കളക്ഷന്റെ ഫോട്ടോ അയച്ചിരുന്നിട്ടുണ്ട് കേട്ടോ. മോന്റെ ഫോട്ടോ ആയിട്ട് ഓ ഇതെത്രമാത്രം കുഞ്ഞൻ കാറുകൾ ഉണ്ടാകും, ഒരു എന്തായാലും അത്യാവശ്യം നല്ലൊരു വലിയ കളക്ഷൻ, ഇന്ന് വന്നതിൽ ഏറ്റവും വലിയൊരു കളക്ഷൻ ഇന്ന് അവർ ആ ഫാമിലിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ. അടിപൊളി സൂപ്പറായിട്ടുണ്ട്, വലിയൊരു കളക്ഷൻ ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ ഇതുപോലെ കുഞ്ഞിൻ കാറുകളുടെ കളക്ഷൻ ആർക്കൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു ഹോബിയുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഞാനിങ്ങനെ ചോദിച്ചു വരുന്നത് ഇന്നത്തെ ഈ ദിവസം. കാരണം അതൊരു ട്രെൻഡായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അജയ് കൊച്ചിന് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ട്. മൈ ഹസ്ബൻഡ് ബർത്ത്ഡേ ജുബിൻ ബൈ സ്മിത. ഓക്കെ, ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ജുബിന് സ്മിതയുടെ വക ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ ഇതാ വിഷ് ചെയ്യുന്നു. അസ്പാക്ക് അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹാരിഫ് കാപ്പിൽ ആള് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ ജ്യോതിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അർഷദ് അദ്ദേഹം ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഇസ്മയിൽ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. കസിൻ്റെ കളക്ഷൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്, നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, അടിപൊളി അടിപൊളി, അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇസ്മയിൽ മെസ്സേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്നാലും ഈ കുഞ്ഞിൻ കാറുകളുടെ കളക്ഷൻ ഉള്ള ആളുകളുണ്ടോ, എന്താണ് അതിനോടുള്ള ഒരു ഇഷ്ടം, ആ ഒരു ട്രെൻഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു വന്ന കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോസ് നിങ്ങൾക്ക് അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാം കേട്ടോ, 444-444-917 എന്ന നമ്പറിലേക്ക്. അടുത്തൊരു കിടിലൻ പാട്ടിലേക്ക് പോവുകയാണ്, ഇടക്കൊച്ചി ഇഷ്ക് എന്ന് പറയുന്നൊരു അടിപൊളി പാട്ട്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
6: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
7: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
6: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
8: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
6: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
7: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
6: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
4: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
9: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: सुनो अपडेट्स
1: सुनो अपडेट्स लेके स्वागतम अपडेट्सുകളുമായി നിസാ. ഇന്ന് മുതൽ വാരാന്ത്യം വരെ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്ന് ഖത്തർ കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. 2026 ഗൾഫ് കപ്പിൽ ഖത്തർ ഗ്രൂപ്പ് ബിയിൽ. UAE, ബഹ്റൈൻ, യമൻ എന്നിവരാണ് ഗ്രൂപ്പിലുള്ള മറ്റ് ടീമുകൾ. സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 6 വരെ ജിദ്ദയിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ രംഗത്ത് മികച്ച നേട്ടവുമായി വീണ്ടും ഖത്തർ. 2026 ഫുഡ് സിസ്റ്റംസ് റെസിലിയൻസ് ഇൻഡെക്സിൽ ആഗോളതലത്തിൽ 19th സ്ഥാനം സ്വന്തമാക്കിയാണ് ഖത്തർ മികവ് തെളിയിച്ചത്. മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക മേഖലയിൽ 1st സ്ഥാനവും ഖത്തറിനാണ്. ഖത്തറിൽ ബലിപ്പെരുന്നാളിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി മുനിസിപ്പാലിറ്റി മന്ത്രാലയം. രാജ്യത്തെ സ്വദേശികൾക്കും താമസക്കാർക്കും സുരക്ഷിതവും സൌകര്യപ്രദവുമായ അന്തരീക്ഷത്തിൽ പെരുന്നാളും അവധി ദിനങ്ങളും ആഘോഷിക്കാൻ ലക്ഷ്യമിട്ട് ആരോഗ്യ സുരക്ഷാ പരിശോധനകൾ, ഫീൽഡ് സർവീസുകൾ, പാർക്കുകൾ, മറ്റു പൊതുസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവ ഉറപ്പാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നത്. നീണ്ട 22 വർഷത്തെ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് ചരിത്ര നേട്ടം. ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം ആവേശത്തിലാഴ്ത്തിയാണ് ഇത്തവണ ലീഗ് ചാമ്പ്യന്മാരായി ടീം മാറിയത്. ഫിഫ ഫുട്ബോൾ ലോകകപ്പിനുള്ള പോർച്ചുഗൽ ടീമിനെ പ്രഖ്യാപിച്ചു. 6th ലോകകപ്പിലേക്ക് എത്തുന്ന സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് ടീമിനെ നയിക്കുന്നത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 39°C, കുറഞ്ഞ താപനില 29°C.
0: വെതർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്. ദിസ് ഈസ് റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. നൗ അവൈലബിൾ ഓൺ ഉറീഡു ടിവി ചാനൽ നമ്പർ 911. 15 പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: This is Morning Safari.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
8: ലാലേട്ടൻ പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കോളൂ.
9: നമുക്കൊരു 1.5 ചോദ്യം ഉണ്ടെന്ന് പറ.
8: മോഹൻലാൽ അഭിനയിച്ച ചിത്രങ്ങളെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കുറിച്ച് പഠിച്ചൊരു പരീക്ഷ എഴുതാൻ റെഡിയാണെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജുകൾ അയക്കൂ. ലാലേട്ടൻ എന്ന് ടൈപ്പ് ചെയ്ത് 5000917 പരീക്ഷാ ടൈം ടേബിൾ 20 May ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
10: അപ്പൊ തുടങ്ങാം അല്ലേ?

0: you.
1: Joya Lucas, world's favorite jeweler.
2: മലയാളികൾ കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
3: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
2: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
4: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
2: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
3: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
2: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: ആക്ഷൻ
6: മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ,
7: തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ,
8: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
9: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
0: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: ഹായ്, ഞാൻ മണിയമ്പള രാജു.
11: മല മല മല കുഞ്ഞിന്റെ പേര് മല.
12: യു ആർ ലിസണിംഗ് ടു
10: റേഡിയോ സിനോ 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. And
2: Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. മെയ് 20-ാം തീയതിയാണ്, ബുധനാഴ്ച ദിവസമാണ് കേട്ടോ. ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഇനിയും എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് ഈ കുഞ്ഞൻ കാറുകളുടെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഭയങ്കര ട്രെൻഡായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ആ ഒരു കളക്ഷൻസ് മേടിക്കുകയും വീട്ടിലത് ഭംഗിയായിട്ട് സെറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു കളക്ഷൻ എത്രമാത്രം നിങ്ങളുടെ കയ്യിലുണ്ട്, ഇവിടെ എത്ര പേർക്ക് അങ്ങനെ ഒരു ഹോബി ഉണ്ട് എന്നൊക്കെ ഒന്ന് ചോദിച്ചു വരുന്ന സമയത്ത് അനുരാധ മെസ്സേജ് ചെയ്തു, ഒരു സ്മോൾ വിൻറ്റേജ് കാർ കളക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോ അയച്ചു. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്. അതുപോലെ തന്നെ ജബ്ബാർ, അദ്ദേഹം മെസ്സേജ് അയച്ചത് നല്ലൊരു കളക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ, ചെറുതും വലുതുമായിട്ടുള്ള കുറേ ഉണ്ട്, ഞാൻ കുറച്ച് ഫ്രണ്ട്സിന് അത് കൊടുത്തു, ബാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ റൂമിലേക്ക് എത്തുമ്പോൾ ഫോട്ടോ ഇടാമെന്ന് പറഞ്ഞിട്ട് ആൾ റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദാ അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് ഇവിടേക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുക. എല്ലാം ഞാൻ അടുത്ത മെസ്സേജിങ്ങിനാണ് കേട്ടോ, റെഡിയാക്കിയിട്ട് ഫുൾ പിക്ക് ഞാൻ ഇടാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് എത്രമാത്രം വലുതാണെന്ന് ആലോചിക്കണം കേട്ടോ. ഓക്കെ, ഫോട്ടോസ് വീണ്ടും ഇടാമെന്ന് പറഞ്ഞിട്ടാണ് ആൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരുപാട് ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടെ തന്നെ ഹർഷയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഒന്ന് സ്പെഷ്യലി വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മുഴ്സൽ എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മുഴ്സലിനും വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ്. കാരണം ഇന്ന് ഒരുപാട് പേരുടെ ബർത്ത്ഡേ വിഷസ് വന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന, മെയ് 20-ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

ഇനിയും കുഞ്ഞൻ കാറുകളുടെ കളക്ഷൻ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ. അതോടൊപ്പം തന്നെ ഫുട്ബോൾ ലോകത്ത് ഇനിയിപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ വളരെ കൃത്യമായിട്ട് കേൾക്കും. കാരണം ഓരോ ടീമുകൾ റിലേറ്റഡ് ആയിട്ട്, ഓരോ താരങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഓരോ ദിവസവും ഇനി വന്നുകൊണ്ടിരിക്കും. കാരണം ഇനി എണ്ണം പറയുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഫുട്ബോൾ ലോകകപ്പിലേക്ക്. എന്തായാലും പോർച്ചുഗൽ ടീമിനെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്.

ആണെന്ന് ഇന്നലെ എത്തിയ ഏറ്റവും വലിയ വിശേഷങ്ങളിലൊന്ന് എന്ന് പറയുന്നത്. അതിൽ ആറാം ലോകകപ്പ് കളിക്കുന്ന നമ്മുടെ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് ടീമിനെ നയിക്കുന്നത്, പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ക്രിസ്റ്റ്യാനോയ്ക്കൊപ്പം തന്നെ പല സൂപ്പർ താരങ്ങളും അവരുടെ സ്ക്വാഡിലുണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ പോർച്ചുഗൽ ടീം അവരുടെ പ്രഖ്യാപനമൊക്കെ അവരുടെ സ്ക്വാഡിനെയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം, ബാക്കി ടീമുകളുടെ അപ്ഡേറ്റ്സുകൾക്കും വിശേഷങ്ങൾക്കും ആയിട്ടൊക്കെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കുഞ്ഞൻ കാറുകളുടെ കളക്ഷൻ ഉള്ള ആളുകളുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസും വിശേഷങ്ങളും ഒക്കെ തന്നെ അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് ഞാൻ ഇപ്പൊ ജബ്ബാർ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഇങ്ങനെ ഓരോരോ ഫോട്ടോസ് അയച്ചുകൊണ്ടിരിക്കുക. അടുത്ത രണ്ട് ഫോട്ടോ കൂടി എനിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഫോട്ടോസ് അയക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഓരോരോ സെറ്റായിട്ട് ആ കുഞ്ഞൻ കാറുകളും വാഹനങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓരോരോ ഫോട്ടോസ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് ഒത്തിരി പേർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. രാവണ പ്രഭു മൂവിയിലെ പാട്ടാണ് നമ്മളിപ്പോൾ ഇതാ കേട്ട് തുടങ്ങുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. ജെന്നിസ ഈ ടൈമിൽ നിങ്ങൾക്കൊപ്പം മോർണിംഗ് സവാരിയിൽ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: നിങ്ങൾക്ക് ഒരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 Million Riyals ഡ്രീം.
5: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Riyals ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം RJ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: Distributed by Fars Film.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: ശേഷം മൈക്കേൽ ഫാത്തിമ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ് കേട്ടോ. അടിപൊളി വീഡിയോസും അടിപൊളി ഫോട്ടോസും ഒക്കെ ദാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഞാനിങ്ങനെ കുഞ്ഞൻ കാറുകളുടെ കളക്ഷൻ എത്ര പേർക്കുണ്ട്, അതിപ്പോൾ നാട്ടിലാണെങ്കിലും ഒക്കെ പലപ്പോഴും ഇപ്പോൾ ട്രെൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ ചോദിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഗുഡ് മോർണിംഗ് ഷെറീ മൊയ്തീൻ, ആള് കുറേ അധികം നല്ല വീഡിയോസ് ഓ അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്ത് കണ്ടോ. എന്ത് രസം, അതായത് ഇപ്പൊ ഒരു ട്രെൻഡാണല്ലോ ഹോട്ട് വീൽ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ട്രെൻഡായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളിങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് ഫോട്ടോസും കണ്ടു തീരാനാ, അത്രയും ഫോട്ടോസ് ഇതായത് കണ്ടോ.
1: ഓക്കെ
0: അടിപൊളി അടിപൊളി കളക്ഷൻ ഉണ്ടോ, സൂപ്പർ സൂപ്പർ.
1: എനിക്ക് നമ്മളുടെ ഓഫീസില് നമ്മുടെ ബഷായറിന് ഇതുപോലെ
0: കളക്ഷൻ ഉണ്ട്. ഓക്കെ അതിപ്പോ ഒത്തിരി പേർക്ക് അതൊരു, കാരണം കുട്ടികളുടെ പേര് പറഞ്ഞ് അച്ഛന്മാര് കൂടുതൽ ആ കളക്ഷനിൽ പോകും.
1: അല്ലെ, കഴിഞ്ഞ ദിവസം നിസ നമ്മുടെ ഗൾഫാറിന്റെ ഓഫീസിലെ ജെ സി ബി ഇങ്ങനെ
0: ഞാനത് നോക്കിയായിരുന്നു,
1: നോക്കിയപ്പോ
0: എന്തോ എവിടെയോ അല്ലെന്നല്ലേ. ഓക്കെ നമ്മളുടെ കൂടെ ജുബിൻ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ജുബിനാക്ക് ജുബിന്റെ കളക്ഷന്റെ വിശേഷങ്ങൾ ജുബിൻ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോവാണ്.
2: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
0: അപ്പൊ എങ്ങനെയാണ് ഇതൊരു ചെറിയ കാറുകളുടെ കളക്ഷൻ വലിയ രീതിയിലുണ്ടോ അതോ കുറച്ച് കളക്ഷൻ ഉള്ളോ? എനിക്കൊരു ഫോട്ടോ അയച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
2: കുറെ കളക്ഷൻ ഉണ്ട്. മോനാണ് കൂടുതലും വണ്ടി എവിടെയെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് വണ്ടി കാണുമ്പോഴത്തേനെ എടുക്കും. അങ്ങനെ എനിക്കും അങ്ങനെ ക്രേസ് ആയി.
0: അതൊരു ശീലമായി പോയി.
2: അതെ അതെ, ശീലമായി പോയി. നമുക്ക് ചെറുപ്പത്തിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഇപ്പൊ വലുതായപ്പം മോനും അങ്ങനെ ആയപ്പോ തന്നെ നമ്മുടെ ആഗ്രഹം കൂടെ
0: സാധിച്ചു. അതായത് മോന്റെ പേരിൽ ഒരു സൈഡ് വഴി നമ്മുടെ ഇഷ്ടം നമ്മള് കംപ്ലീറ്റ് ചെയ്യുന്നു അല്ലേ.
2: അങ്ങനെയും പറയാം,
0: അങ്ങനെയും പറയാം. ഓക്കെ, എത്രമാത്രം ചെറിയ വാഹനങ്ങൾ ഉണ്ടാവും കയ്യിൽ? ഇപ്പം എണ്ണം നോക്കി കഴിഞ്ഞാൽ,
2: എണ്ണം നോക്കി കഴിഞ്ഞാൽ ഒരു
0: ഓഹോ, എനിക്ക് ആകെ അയച്ചത് 4 വണ്ടിയുടെ ഫോട്ടോ ആണ്. 200 എണ്ണം ഉണ്ടല്ലേ കയ്യില്?
2: ഓഹോ
0: അടിപൊളി അടിപൊളി. എന്താ മോന്റെ പേരെന്താ? ഈ ഒരു കളക്ഷനിൽ ഏറ്റവും കാശ് കൊടുത്ത് വാങ്ങിച്ചത് ഏത് മോഡലായിരുന്നു?
2: എല്ലാം ഒരു 50-60 റിയാലിന്റെ സാധനമാണ്. കാരണം ഈ ഡൈക്കാറ്റ് സാധനം ഉണ്ടല്ലോ, ഡോറൊക്കെ തുറക്കുന്ന വലിയ വിലയുടെ എല്ലാ റേഞ്ചിലുള്ളതല്ലോ.
0: പക്ഷെ നല്ല
2: രീതിയിൽ ഡോറൊക്കെ തുറക്കുന്ന, ഡോറും ഡിക്കിയൊക്കെ തുറക്കുന്ന ടൈപ്പ് വണ്ടിയാണ് മോൻ ഇഷ്ടം,
0: കൂടുതൽ ഇഷ്ടം.
2: ഓരോ വണ്ടിയുടെ മോഡലുള്ള ഫീച്ചർ മോഡൽ ഉണ്ടല്ലോ,
0: ഓ അടിപൊളി
2: ടൈപ്പ് ആണ് ഇഷ്ടം.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും സംസാരിക്കാൻ പറ്റിയ സന്തോഷം. മോന്റെ അടുത്ത് അന്വേഷണം പറയട്ടോ.
2: താങ്ക്
0: യു ജുബിൻ, ബൈ ബൈ. ഓക്കെ, ജുബിന്റെ വിശേഷമാണ് നമ്മൾ കേട്ടത്. ജുബിന്റെ ബർത്ത്ഡേ കൂടിയാണ്, അപ്പം ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ ഒരിക്കൽ കൂടി പറയുന്നു.
1: ഓക്കെ,
0: നെക്സ്റ്റ് നമ്മുടെ ജബ്ബാർ, അദ്ദേഹത്തിന്റെ മെസ്സേജ്. ഓക്കെ, ആള് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള ആൾക്ക് സമ്മാനം കൊടുക്കണം, അങ്ങനെ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്.
1: ഓക്കെ,
0: ഷെറീ മൊയ്തീൻ
1: ജുബിൻ പറഞ്ഞ 200 ആണ്.
0: ജുബിൻ
1: 200 മേളിലുള്ളവർ പറയൂ.
0: ആ 200 മുകളിലുള്ള എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. എന്തായാലും ഷെറിക്കും ഒരു അടിപൊളി കൈയടി പറയുന്നു, കാരണം ഗംഭീരമായിട്ട് ആളത് സെറ്റ് ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു കുഞ്ഞൻ കാറുകളുടെ കളക്ഷൻ വിശേഷങ്ങളാണ് ഇന്ന് മോർണിംഗ് സവാരിയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാട്ട് വരുന്നു ജഗമേ തന്ദിരം.

0: suno.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
7: യു ആർ ലിസണിംഗ് ടു
6: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: സൺഡേ ഹോളിഡേ മൂവിയിലെ പാട്ടാണ് കേട്ടത്. ബുധനാഴ്ച ദിവസമാണ്, മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: അങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ചില കുഞ്ഞൻ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാവരും അവരുടെ എന്താ പറയുക, ഹോട്ട് വീൽ കളക്ഷന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക്, ഞാൻ ആദ്യം വിചാരിച്ചത്, ഞാൻ ആദ്യം പറഞ്ഞു ഇത് എത്ര പേർക്ക് കണക്ട് ആവും, ഞാനിങ്ങനെയാണ് മുൻകൂർ ജാമ്യം എടുക്കും എനിക്ക് തോന്നുന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയും ഇതിപ്പോ ചിലപ്പം എല്ലാവരും ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേരുണ്ട്
0: എന്നുള്ളത്. മിനിയേച്ചർ കാറുകള് അല്ലെങ്കിൽ ഈ കുഞ്ഞൻ കാറുകളോടുള്ള ഒരു പ്രത്യേക ഇഷ്ടം എല്ലാവർക്കും ഉണ്ട്. അത് തന്നെ ആണെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ ഓൺലൈനുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാറുകളുടെ പാർട്സ് ആയിട്ട് വരും, പാർട്സ് ആയിട്ട് വന്നിട്ട് നമ്മൾ തന്നെ അത് ഫിക്സ് ചെയ്ത് അതിനെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കാറിന്റെ രൂപത്തിലേക്ക് ആക്കുക എന്ന്
1: പറയുന്നത്.
0: അതായത് എന്റെ സഹോദരിയുടെ മകനുണ്ട്, എന്റെ പെങ്ങളുടെ മകനുണ്ട്, ആളുടെ ഏറ്റവും വലിയൊരു ഇതാണ്. അതായത് നമുക്ക് വേറെ എന്ത് ഗിഫ്റ്റ് വേണമെന്ന് ചോദിച്ചാൽ ആളൊന്നും പറയില്ല, ഇത് അത് കാണിച്ചത് ഇത് ഓർഡർ ചെയ്യാൻ പറയും, ഇത് ഓർഡർ ചെയ്ത് കൊടുത്താൽ അത് സെറ്റാക്കിട്ട്
1: ചിലർക്ക് ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു വിശേഷം പറയുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോ ഗൾഫ് കപ്പിന്റെ മത്സരങ്ങൾ വരാനായിട്ട് പോവാണ്. തീർച്ചയായിട്ടും 2026 ഗൾഫ് കപ്പില് ഖത്തർ ഗ്രൂപ്പ് ബിയിലായിരിക്കും മത്സരിക്കുക. UAE, ബഹ്റൈൻ, യമൻ എന്നിവരാണ് ഗ്രൂപ്പിലുള്ള മറ്റ് ടീമുകൾ എന്ന് പറയുന്നത്. September 23 മുതൽ October 6 വരെ ജിദ്ദയിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു ടൂർണമെന്റ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും 2026 ഗൾഫ് കപ്പ് വരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ GCC നമ്മുടെ മത്സരങ്ങൾ ഇവിടെ ഖത്തറിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ട് പല ഇടങ്ങളിലായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: അതോടൊപ്പം തന്നെ ഖത്തറിൽ നോക്കുകയാണെങ്കിൽ പുസ്തകോത്സവം അതിഗംഭീരമായിട്ട് GCC
1: ഇന്നലെ പോയില്ലേ?
0: ഇന്നലെ പോയായിരുന്നു.
1: ഓക്കെ, എന്താണ്?
0: ഞാൻ എന്റെ ഒരു ലക്ഷ്യം വെച്ചിട്ടാ പോയത്. അതായത് ഞാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ പുസ്തകങ്ങളുള്ള ആ ഒരു പവലിയനിലേക്ക് പോവാ എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്ത്യൻ പബ്ലിഷ് ഹൗസിന്റെ പുസ്തകങ്ങൾ അവിടേക്ക് പോകാൻ പറ്റി, പിന്നെ യുവതയുടെ മലയാള പുസ്തകങ്ങൾ കാണാനായിട്ട് പറ്റി. അപ്പൊ എന്തായാലും അതിഗംഭീരമായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത്തവണത്തെ ഒരുക്കങ്ങളും ഒക്കെ വളരെ രസകരമായിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഭയങ്കരമായിട്ടുള്ള പുസ്തകങ്ങളുടെ
1: വലിയൊരു
0: കളക്ഷൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്.
1: അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോവുക. രാവിലെ 9 മണിക്കാണ് വീക്ക് ഡേയ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, വീക്കെൻഡിലാണെങ്കിൽ 3 മണിക്കായിരിക്കും കേട്ടോ.

0: Morning Safari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million rials dream. Dream bigger.
4: And
5: Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
6: സമയം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുന്നു. നിസയും അപ്പുണ്ണിയും അഷ്ടമിയും ജോയിൻ ചെയ്യുന്ന സമയമാണ്.
7: ഹലോ
6: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
6: എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ നമ്മളുടെ ഹാപ്പിനെസ് ലോഞ്ച്?
8: ഓഹ്, ഭയങ്കര രസമായിരുന്നു. അതായത് ചില സ്ഥലത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും, പക്ഷെ ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഉള്ളിൽ എന്തോ ഇങ്ങനെ ടച്ച് ചെയ്യൂലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം എന്താ വെച്ചാ, അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ഓ ഞാൻ പെട്ടോന്നൊരു ഡൗട്ട്. കാരണം നോക്കുമ്പോ ആകെ കുറച്ച് മലയാളികളും ഫുള്ള് മറ്റേ നമ്മുടെ മെയിൻ്റനൻസ് വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഹിന്ദി ചേട്ടന്മാരൊക്കെയാണ്, കൂടുതലും നേപ്പാളി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇനിയിപ്പോ കൂടുതൽ ഇംഗ്ലീഷ് പറഞ്ഞാലും പാവങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എന്റെ തട്ടിക്കൂട്ട് ഹിന്ദിയൊക്കെ അവർക്ക് മനസ്സിലായിരുന്നു.
9: അവര് സത്യം മനസ്സിലാക്കിയാണ്.
6: അത് അംഗീകരിക്കാനുള്ള അഷ്ടമിയുടെ കഴിവിനെയാണ് എനിക്ക് അഭിനന്ദിക്കാനുള്ളത്. എന്റെ ഹിന്ദി അല്ല, സത്യത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു പെയിന്റിംഗ് ഗെയിം തുടങ്ങിയപ്പോ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി, വർക്ക്ഔട്ട് ആവില്ല.
8: അവർക്ക് അധ്വാനിച്ചാണ് ശീലം, അതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ ഗെയിമേ പറ്റുള്ളൂ.
6: ആ ഒരു ഫിസിക്കൽ എന്താ പറയുന്ന ടാസ്കുകളാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ അത് ഗംഭീരമായിട്ട് അവർ പെർഫോം ചെയ്യും.
8: പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെച്ചാ, അവര് നമ്മൾ എന്തെങ്കിലും ഒരു ഗെയിം കൊടുക്കുമ്പോ ഇൻ ബിറ്റ്വീനെ മറ്റേ കള്ളത്തരം കാണിക്കാൻ വേണ്ടിട്ട് ഓടൂലേ, അങ്ങനെയൊക്കെ പിടിക്കപ്പെടൂലേ, പാവങ്ങളിട്ട് ചിരിച്ചിട്ട് ഓടുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം.
9: എനിക്ക് ഏറ്റവും ഇഷ്ടം ടീമുകൾ തമ്മിൽ അങ്ങോട്ട് പെട്ടെന്ന് ഒരു ടീമാവും.
6: അതെ അതെ,
9: നമ്മൾ എവിടെ ചെന്നാലും ശ്രദ്ധിച്ചറിയാം. ടീം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീം, ഞങ്ങളുടെ ടീമാണ്.
6: ടീം
9: സ്പിരിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം, ആരും ഒരാള് ഇതുപോലെ മത്സരമൊക്കെ നടന്നപ്പോ ഒരാള് ഒരു ടീമിൽ ആള് കുറവ് കേട്ടോ. 15 ഏത് ഗെയിമാന്ന് ഓർമ്മയില്ല, 15 or 16 എന്തോ ഉള്ളു. അപ്പൊ അപ്പുറത്തെ ടീമിലെ ക്യാപ്റ്റൻ പറഞ്ഞു, ഞങ്ങളുടെ ടീം വരണ്ട, ഞങ്ങളുടെ ടീം വരണ്ട.
6: കാരണം എന്താ വെച്ചാല് ആ ടീമിൽ കയറി അവിടെ ഗെയിം പൊളിക്കാൻ
8: നമ്മള്
6: പറഞ്ഞു വരുന്നത് ഹാപ്പിനെസ് ലോഞ്ചിനെ കുറിച്ചിട്ടാണ്. നമ്മളൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ ഓഫീസുകളിലേക്കും നിങ്ങളുടെ ക്യാമ്പുകളിലേക്കും ഒക്കെ നമ്മൾ വന്നിട്ട്, നിങ്ങളുടെ പ്ലേസിലേക്ക് വന്നിട്ട്, അതെവിടെ ആയിക്കോട്ടെ, എവിടേക്ക് വന്നിട്ട് കുറച്ച് സമയം, ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ നമ്മുടേതായ ചില എന്താ പറയുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു. അപ്പൊ അതിന് എന്തായാലും ഗംഭീരമായിട്ടുള്ള സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്.
9: ഞങ്ങൾ സന്തോഷിക്കും, നിങ്ങൾ സന്തോഷിക്കാം.
8: ഇന്നലെ പോയ ഈ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞത് നമ്മുടെ ഗൾഫ് ആർ അൽമിസ്നത്ത് അവിടെയാണ് പോയത്. അടിപൊളി ടീമായിരുന്നു. ഇനിയും ഈ പറഞ്ഞ പോലെ പല പല ഇടങ്ങളിലേക്ക് പോകാനായിട്ടിരിക്കുന്നു.
6: എന്തായാലും അവിടുത്തെ ജനറൽ മാനേജർ അദ്ദേഹം അൻവർ സാറ് തൊട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്ക് തന്നെ നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തെന്ന ചേട്ടായിയുടെ പേര് ബോബി എന്നാണ് തോന്നുന്നു. പിന്നെ അനിൽ പ്രകാശ്,
8: എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ് ഞാൻ വിചാരിച്ചു. സത്യം പറയാലോ, അവസാനം വരെ ഞാൻ അതിനകത്ത് മലയാളിയാന്ന്
9: വിചാരിച്ചു.
8: മേൽമൂരക കേട്ടപ്പോ ഭയങ്കര ഡാൻസ്,
9: അത് കഴിഞ്ഞ അനുരാഗ വിലോചനായി
6: പാട്ട് പാടി,
9: പാട്ടൊക്കെ പറഞ്ഞു.
6: അതുപോലെ തന്നെ അവരെയൊക്കെ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത തങ്കരാജ്, മഹേഷ് ഇവരൊക്കെ ഉള്ള സ്നേഹവും ഒക്കെ ഞങ്ങൾ അറിയിക്കുകയാണ്.
8: ഒപ്പം ഡി ജെ അപ്പുണ്ണിക്ക്
9: അതെ, അപ്പുണ്ണിയുടെ വൻ പ്രകടനം ഞങ്ങൾ ഞെട്ടിപ്പോയി. അപ്പുണ്ണിയുടെ ഉള്ളിലുള്ള ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നുള്ളത് ഇന്നലെയാണ് ഞങ്ങൾ
8: സംഭവം നോക്കുമ്പോൾ. നമ്മൾ അവിടെ കിടന്ന് ഓടിക്കിടന്ന് പണിയുന്നു, അപ്പുണ്ണി ഇവിടെ ഇരുന്നിട്ട് രണ്ട് പാട്ട് കുറച്ച് മോട്ടിവേഷൻ കൊടുക്കാം.
9: ഇല്ല പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ,
8: സൂപ്പർ ആയിരുന്നു.
9: ഭാവിയുണ്ട് അപ്പുണ്ണി, ഡി ജെ എങ്കിലും ഭാവിയുണ്ട്,
6: ഡി ജെ എങ്കിലും ഭാവിയുണ്ട്,
9: ഭാവിയുണ്ട്.
6: പണ്ടേ അതിന്റെ ഒരു കൺസോളൊക്കെ ഇനി മേടിക്കണം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഓഫീസിലേക്കും നിങ്ങളുടെ സ്പേസിലേക്കും ഒരു ഹാപ്പിനെസ് ലോഞ്ച് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ ചാനലിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുക, അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ഓഫീസിലേക്ക് വരണം. അത് നിങ്ങളുടെ ഓഫീസിലെ നമ്പേഴ്സ് എത്ര ആയിക്കോട്ടെ, 10 പേരുള്ളോ 20 പേരുള്ളോ, ഇനി 1000 പേരുണ്ടെങ്കിലും അഷ്ടമി അത് കൈകാര്യം ചെയ്യും. കുറുപ്പ് മൂവിയിലെ പാട്ടിലേക്ക് പോകുന്നു. സമയം 9 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. ഇത് മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: You're listening to
4: Qatar's favorite radio, Radio Suno 91.7.

0: ഗുഡ് മോർണിംഗ് സന്ദേശങ്ങൾ ഒരുപാട് വന്ന് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. പി കെ ജി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗോപിനാഥിന്റെ മെസ്സേജ് ആണ്, ലൈക്കുട്ടി ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്.
1: ഓക്കെ, കാരണം ഇന്നലെ അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഫുട്ബോൾ വിശേഷമൊക്കെ പറഞ്ഞ സമയത്ത് ആള് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ലൈക്കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
0: ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു മാസ്റ്റർ അയാഫ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇത് ആരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്?
1: ഓക്കെ, മാസ്റ്റർ അയാഫിന് നമ്മളുടെ ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ. ഒത്തിരി പേര് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഞാൻ 6 മണി മുതൽ ഒരുപാട് ബർത്ത്ഡേസ് ഈ സമയം വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഒരുപാട് പേരും ഈ 20 ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ ആശംസകൾ പറഞ്ഞുകൊണ്ട് നേരെ നമ്മൾ പോവാണ് ഹൈഡ് ആൻഡ് സീക്കിലേക്ക്. ഹൈഡ് ആൻഡ് സീക്കിലെ സൂചനകളിലൂടെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നവരെ കാത്തിരിക്കുന്നത് ദൃശ്യം 3D
0: ടിക്കറ്റുകളായിരിക്കും
1: ഭാഗ്യശാലികൾക്ക് ലഭിക്കുക.
0: ഓക്കെ, സൂചനകൾ ഇങ്ങനെയാണ്. 2011 റിലീസായ ഒരു ചിത്രമാണ്. 2011 ഈ സിനിമ റിലീസാകുന്നത്.
1: ഓക്കെ, അതായത് ഈ സിനിമയിലെ നായകന്റെ ജോലി, അദ്ദേഹം താലൂക്ക് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്.
0: ഓക്കെ
1: ഓക്കെ, താലൂക്ക് ഓഫീസില് ജോലി ചെയ്യുന്ന
0: നായക
1: കഥാപാത്രം, കഥാപാത്രത്തിന്റെ പേരൂടെ പറയാം, പ്രിയദർശൻ. കൂടുതലൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല,
0: ഒന്നും
1: ഞാൻ വിചാരിക്കുന്നു. കിട്ടോ ഉത്തരം? കിട്ടോ? നോക്കാം. 2011 റിലീസായ
0: നായകൻ താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്ന
1: ചിത്രം
0: അബ്ദുൾ ജബ്ബാർ. ആദ്യ മെസ്സേജ് എത്തിയിരിക്കുന്നത് അബ്ദുൾ ജബ്ബാറിന്റെ മെസ്സേജ്.
1: ഓക്കെ, അപ്പൊ ഏതാണ് ഈ സിനിമ എന്നുള്ളത് പെട്ടെന്ന് ഒന്ന് അയച്ചിട്ടോ 5000 009 17 എന്ന നമ്പറിലേക്ക്.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: സമയം 9 കഴിഞ്ഞ് 28 ആയിരിക്കും. മോർണിംഗ് സവാരിയാണ്
1: കേട്ടുകൊണ്ടേരിക്കുന്നത്.
0: ഇതിലും വലിയ സൂചനകൾ മാത്രം,
1: നല്ല കിടിലെ സൂചനയല്ലായിരുന്നോ?
0: ഓക്കെ, 2011 റിലീസായ ചിത്രം. ഈ ചിത്രത്തിലെ നായക കഥാപാത്രം ഒരു താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്.
1: പ്രിയദർശൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വേണമെങ്കിൽ എനിക്ക് ആ സൂചന ഇങ്ങനെ മാറ്റായിരുന്നു, ഒരു സംവിധായകന്റെ പേരാണ് ഈ നായകന്റെ പേര്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല സുഹൃത്തുക്കളെ, പ്രിയദർശൻ എന്ന് പറഞ്ഞു. കാരണം ദൃശ്യം 3 ടിക്കറ്റാണ് ഭാഗ്യശാലികൾക്ക് കിട്ടാൻ പോകുന്നത്.
0: ഞാൻ ഒരു സൂചന
1: പറയൂ
0: ചേട്ടായിക്ക്, കഞ്ഞിയും പപ്പടം പയറും ഒക്കെ എടുക്കട്ടോ.
1: ഓ, കിടില സീനാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമില്ല. സലീം കുമാറും
0: നായകനും
1: ഉള്ള, അയ്യോ ഇപ്പൊ പറഞ്ഞേട്ടോ, ഞാൻ നായകനുള്ള സീന കിടില സീനാട്ടോ.
0: പപ്പടം പറ്റൂല, പ്രശ്നാണേ. പിന്നെ കഞ്ഞി, കഞ്ഞി പറ്റൂല, ഷുഗർ
1: കഴിഞ്ഞേടില്ല സീനാണോ അത്.
0: അച്ചാറ് പറ്റൂല, ഗംഭീര സീനായിരുന്നു.
1: ഓക്കെ, അപ്പൊ എന്തായാലും ആ മൂവി ഏതാണ് എന്നുള്ളതാണ്. ഇനി ഞങ്ങൾ കൂടുതൽ സിനിമയെ കുറിച്ച് പറഞ്ഞ സിനിമയുടെ പേര് ഞങ്ങൾ തന്നെ പറയും.
0: ഓക്കെ,
1: അപ്പൊ അതുകൊണ്ട് വേഗം നിങ്ങൾ റൈറ്റ് ആൻസർ അയച്ചോളൂ. 500-00-917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ വരേണ്ടത് എന്നുള്ളത് ഈ സമയത്തൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. ഒപ്പം തന്നെ കാറ്റിനുള്ള സാധ്യതകൾ ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വിഭാഗം പറയുന്നുണ്ട്. ഇന്ന് മുതൽ വാരാന്ത്യം വരെയുള്ള സമയങ്ങളിൽ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കുമുള്ള സാധ്യതകൾ ഉണ്ട് എന്നുകൂടി അറിയുന്നുണ്ട് കേട്ടോ. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്ഡേറ്റുകളിലൂടെ. ആ ഒരു കാര്യങ്ങൾ കൂടി ഈ സമയത്ത് നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തി പോവുകയാണ്.
0: ഓക്കെ, ഇനി നമ്മൾ ദോഹ ടു ചെന്നൈ.
2: ചെന്നൈ ബീറ്റ്സ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഭാഗ്യദേവത മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മെയ് 20-ാം തീയതിയാണ്, ബുധനാഴ്ച ദിവസമാണ്. നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ഓഫീസിലേക്ക് പരീക്ഷ എഴുതാൻ കുറച്ച് ആൾക്കാർ
1: കുറച്ച് പിള്ളേർ വരുന്നുണ്ട്.
0: ഓക്കെ, മോഹൻലാൽ പരീക്ഷ നടക്കാനായിട്ട് പോവാണ്. അദ്ദേഹത്തിന്റെ പിറന്നാളിനോട് അനുബന്ധിച്ചുള്ള ഒരു പരീക്ഷയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളിതിന്റെ പ്രൊമോയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിനു ശേഷം നമ്മുടെ ഇവിടുത്തെ ലാലേട്ടൻ ആരാധക വൃന്ദങ്ങളിലേക്ക് അയച്ചു. അങ്ങനെ തന്നെ പറയണല്ലോ. കാരണം എന്താ വെച്ചാല് പലതരത്തില് പല ആശയങ്ങളുമായിട്ടുള്ള കൂട്ടായ്മകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ അയച്ചു കൊടുത്തേ. എല്ലാവർക്കും അയച്ചു കൊടുത്തപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും ഒരുപാട് മെസ്സേജുകളൊക്കെ തിരിച്ചയച്ചു. ദൃശ്യത്തിന്റെ ഫാൻസും ഉണ്ട്. അപ്പൊ അതിന്റെ ടിക്കറ്റ് വേണമെങ്കിൽ ഇതിന്റെ വിന്നേഴ്സിന് കൊടുക്കാം.
1: അടിപൊളി, അതൊരു നല്ല തീരുമാനമാണ്.
0: സംഭവം എന്താന്ന് വെച്ചാൽ, ഇന്നത്തെ പരീക്ഷയിൽ വിജയിക്കുന്ന ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന ദൃശ്യം മൂവിയുടെ ടിക്കറ്റുകളാണ്. നമുക്ക് ഒരുമിച്ചുള്ള നമ്മുടെ ഒരു ഷോ ഉണ്ട്. ആ ഒരു ഷോയിൽ എല്ലാവരും ഒരുമിച്ച് സിനിമ കാണാനുള്ള അവസരമായിരിക്കും അവർക്ക് അവരുടെ കുടുംബത്തിന് ലഭിക്കാൻ പോകും.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും മത്സരം കടുകട്ടി ആയിരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്.
0: അതെ,
1: ഓക്കെ. അപ്പൊ പക്ഷേ ലാലേട്ടൻ ഫാൻസിന് തീർച്ചയായിട്ടും ഉത്തരങ്ങൾ.
0: തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ സിനിമകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഈ മോഹൻലാൽ പരീക്ഷയിലൂടെ നമ്മൾ ഒരുക്കാനായിട്ട് പോകുന്നത്.
1: ഓക്കെ, അപ്പൊ എന്തായാലും പരീക്ഷ ഗംഭീരമായിട്ട് നടക്കട്ടെ. അപ്പൊ നമ്മൾ ഇന്നലെ കുറച്ചുപേരൊക്കെ ഇങ്ങനെ സംസാരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്.
0: ഓക്കെ,
1: അപ്പൊ അവരൊക്കെ കൃത്യസമയത്ത് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കേൾക്കുന്നവരുണ്ടെങ്കിൽ കൃത്യസമയത്ത് തന്നെ നിങ്ങൾ എത്തണം.
0: അതെ, ഇവിടെ നിന്നൊരു കോൾ ലഭിച്ചിട്ടുണ്ടാവും. അപ്പോ
1: പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച്
0: പാടാണ്. നിങ്ങൾ റിസപ്ഷനിൽ എത്തുമ്പോൾ നിങ്ങൾക്കുള്ള ഹാൾ ടിക്കറ്റ് ലഭിക്കും. ആ ഹാൾ ടിക്കറ്റ് വാങ്ങിച്ച് പരീക്ഷ എഴുതാനായിട്ട്
1: ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് സാധാരണ കൊടുക്കുക, 5 മിനിറ്റ് തരാം. സ്കൂളിലൊക്കെ പോകുന്ന ഒരു ഫീൽ അല്ലേ?
0: ഓക്കെ, നിസ എന്ന പ്രധാന അധ്യാപികയുടെ നേതൃത്വത്തിലും സിജിൽ എന്ന ഹെഡ്മാസ്റ്ററുടെ നേതൃത്വത്തിലും ആയിരിക്കും പരീക്ഷ
1: നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് പരീക്ഷ ഗംഭീരമായിട്ട് പോട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ നാളെ വളരെയധികം വെയിറ്റ് ചെയ്യുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള വിശേഷം എന്ന് പറയുന്ന നമ്മളുടെ ചായച്ചങ്കുകളെ നാളെ നമ്മൾ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വിശേഷം കൂടിയുണ്ട്.
2: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധുർ കദീം. കോൾ 5164-8000.
0: ഓക്കെ, നാളെ 3 മണിക്ക് നമ്മൾ ഒരുമിച്ചൊരു ചായ കുടിക്കും.
1: അതെ,
0: കുറച്ച് പേരൊക്കെ ഇന്നായിട്ടുണ്ട്. അപ്പൊ അവർക്ക് കോളുകളും കാര്യങ്ങളും ഒക്കെ ലഭിക്കും. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഇവന്റ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കാൻ നമ്മളോടൊപ്പം നിന്ന സാൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റിൽ എല്ലാവിധ അഡ്വാൻസ് ആയിട്ടുള്ള സ്നേഹാന്വേഷണങ്ങളും സ്നേഹ നന്ദിയും അറിയിക്കാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് നാളത്തെ ആ ഒരു ചായ പരിപാടികൾ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. കൂടെ ഒരുപാട് പേരുടെ റൈറ്റ് ആൻസേഴ്സ് നമുക്ക് വന്ന് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്.
0: ഓക്കെ,
1: രാഹുലിന്റെ മെസ്സേജ്, രാഹുലിനെ ഞാൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതാണ്
0: ജസീലയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അലമീൻ, അതുപോലെ തന്നെ ഷിബു, പേര് വെക്കാത്ത ഒരുപാട് പേരുണ്ട്. ജനപ്രിയനാണ് മൂവി കേട്ടോ.
1: റൈറ്റ് ആൻസർ ജയസൂര്യയുടെ ജനപ്രിയൻ മൂവി ആയിരുന്നു. ശരി ഉത്തരം.
0: അനുരാധയുടെ മെസ്സേജ് ഉണ്ട്. ഷംസുദ്ദീൻ, നവാസ്, അതുപോലെ തന്നെ വിഷ്ണു, മൊയ്തീൻ, ഫരീസാദ്, ഹമദ്, സുരേഷ്, പിന്നെ പിന്നെ രാജീവ് നായർ, ഷിജോ, റാണി, ലെഞ്ചു, ജാബീർ, ധനേഷ്, ജോസ് ജോർജ്, ഫസൽ, റിയാ, ധ്യാൻ, ഇവരുടെയൊക്കെ രാജഗോപാൽ, ഷാൻ, ദൃശ്യ, സിഞ്ചൂസ്, നാസർ, റിനീഷ്, അതോടൊപ്പം തന്നെ അബ്ദുൾ ജബ്ബാർ, ഇവരുടെയൊക്കെ ശരിയായ
1: റൈറ്റ് ആൻസേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും ഭാഗ്യശാലികൾക്കായിരിക്കും D3 കാണാനുള്ള ടിക്കറ്റുകൾ ലഭിക്കാനായിട്ട് പോകുന്നത് കേട്ടോ.
0: ഓക്കെ, അപ്പൊ ഭാഗ്യം നിങ്ങളെല്ലാവരെയും പിന്തുണയ്ക്കട്ടെ. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടാറ്റാ,
1: ബൈ ബൈ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
1: You're listening to
5: Morning Safari.
1: Morning Safari.
5: Morning Safari.
0: Only on Radio Suno

0: கதாஷ் ஹாப்பினஸ் ஃப்ரீக்வன்சி
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: சுனோ அப்டேட்ஸ்லேக்கு ஸ்வாகதம். அப்டேட்டுகளுமாய் நிசா. ഇന്ന് മുതൽ വാരാന്ത്യം വരെ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്ന് ഖത്തർ കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. 2026 ഗൾഫ് കപ്പിൽ ഖത്തർ ഗ്രൂപ്പ് ബിയിൽ. UAE, ബഹ്റൈൻ, യമൻ എന്നിവരാണ് ഗ്രൂപ്പിലുള്ള മറ്റ് ടീമുകൾ. സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 6 വരെ ജിദ്ദയിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ രംഗത്ത് മികച്ച നേട്ടവുമായി വീണ്ടും ഖത്തർ. 2026 ഫുഡ് സിസ്റ്റംസ് റെസിലിയൻസ് ഇൻഡെക്സിൽ ആഗോളതലത്തിൽ 19th സ്ഥാനം സ്വന്തമാക്കിയാണ് ഖത്തർ മികവ് തെളിയിച്ചത്. മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക മേഖലയിൽ 1st സ്ഥാനവും ഖത്തറിനാണ്. ഖത്തറിൽ ബലിപ്പെരുന്നാളിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി മുനിസിപ്പാലിറ്റി മന്ത്രാലയം. രാജ്യത്തെ സ്വദേശികൾക്കും താമസക്കാർക്കും സുരക്ഷിതവും സൌകര്യപ്രദവുമായ അന്തരീക്ഷത്തിൽ പെരുന്നാളും അവധി ദിനങ്ങളും ആഘോഷിക്കാൻ ലക്ഷ്യമിട്ട് ആരോഗ്യ സുരക്ഷാ പരിശോധനകൾ, ഫീൽഡ് സർവീസുകൾ, പാർക്കുകൾ, മറ്റു പൊതുസൌകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവ ഉറപ്പാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നത്. നീണ്ട 22 വർഷത്തെ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് ചരിത്ര നേട്ടം. ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം ആവേശത്തിലാഴ്ത്തിയാണ് ഇത്തവണ ലീഗ് ചാമ്പ്യന്മാരായി ടീം മാറിയത്. ഫിഫ ഫുട്ബോൾ ലോകകപ്പിനുള്ള പോർച്ചുഗൽ ടീമിനെ പ്രഖ്യാപിച്ചു. 6th ലോകകപ്പിലേക്ക് എത്തുന്ന സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് ടീമിനെ നയിക്കുന്നത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 39°C, കുറഞ്ഞ താപനില 29°C.
0: വെതർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെറ്റീരിയോളജി. ദിസ് ഈസ് ഹോം ഡെലിവറി ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.

0: 5 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഹോം ഡെലിവറിയുടെ സമയമാണ് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. സമയം ദാ 10 മണി കഴിഞ്ഞു 9 മിനിറ്റ്. ഈ ഒരു സമയം എല്ലാവരും പുറത്തേക്ക് പോകുന്ന ജസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിയതാണോ? എവിടെയാണുള്ളത്? എവിടെ നിന്നാണ് കേൾക്കുന്നത്? എന്തൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ? ഇതെല്ലാം മെസ്സേജ് അയക്കാൻ മറക്കണ്ട. 5000-00917-ലേക്ക്. ഒപ്പം തന്നെ ചായയും കാപ്പിയൊക്കെ കുടിച്ചോ. എവിടെ നിന്നാണ് കുടിച്ചത്? അതും കൂടി മെസ്സേജ് അയച്ചോളൂ. അതിനോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്നറിയോ? അതായത് നമുക്കിപ്പം ചായയും കാപ്പിയും ഒക്കെ തന്നെ നമ്മൾ കുടിക്കാറുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻ ഡെപ്ത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. നമുക്ക് നല്ല ചായയാണോ നല്ല കാപ്പിയാണോ എന്ന് മാത്രം നോക്കിയാൽ പോരെ, അല്ലേ? അതൊക്കെ ആയിരിക്കും പൊതുവേ നമ്മുടെ മൈൻഡിലുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കോഫി ഇല്ലേ, കോഫിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? കോഫി, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഫിയുടെ ഒറിജിൻ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് എന്നതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ആലോചിച്ച് മെസ്സേജ് അയച്ചാൽ മതി. ഏകദേശം അത് കുറച്ച് ഫോറസ്റ്റ് ഏരിയ, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഏരിയ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ആലോചിച്ചിട്ട് മെസ്സേജ് അയച്ചോളൂ 5000-00917-ലേക്ക്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ പാട്ട് വേണം, എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, അതും മെസ്സേജ് അയക്കാം. 5000-00917.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on
3: Huawei App Gallery.
4: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

നല്ലൊരു പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ ഇങ്ങനെ ചില നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഒരു സ്ലോ ട്രാക്കൊക്കെ കേട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാനായിട്ട്. ഹാ, ഇത് കേട്ട് പോയിക്കൊണ്ടിരിക്കാന്നിരുന്നത്. ചെറുതായിട്ടെങ്കിലും വഴി തെറ്റിപ്പോകാൻ മറക്കരുത്, അല്ല വഴി തെറ്റുന്നുണ്ടോ നോക്കണം കേട്ടോ, വഴി കറക്റ്റായിട്ടാണോ പോകുന്നതെന്നൊന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. കാരണം ചിലർക്കൊക്കെ വെയ്സിട്ടാൽ മാത്രമാണ് വണ്ടി ഓടിക്കാനായിട്ട് പോലും പറ്റുക. എന്തായാലും ഇവിടെ ഞാൻ കുറച്ച് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിനോടൊപ്പം തന്നെ ഗുഡ് മോർണിംഗ് മെസ്സേജസും വന്നിട്ടുണ്ട്. അല്ലമീൻ, ഗുഡ് മോർണിംഗ്, എന്തിൻ്റെ വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ. ആൻസർ എത്യോപ്യ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇരിക്കുകയാണ്. ബിജു ചേട്ടൻ ബ്രസീൽ എന്ന് പറഞ്ഞിരിക്കുന്നു. ശ്രീനാഥേ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. യെസ്, കോഫിയുടെ ഒറിജിൻ എത്യോപ്യ. വാസ്പിൻ്റെ മെസ്സേജ് ഉണ്ട് എത്യോപ്യ. ഹരീഷിൻ്റെ മെസ്സേജും അത് തന്നെയാണ്. ജസ്റ്റിൻ ജോസ് ഏട്ടൻ മെസ്സേജിട്ടുണ്ട്. ഏൻഷ്യൻ ഫോറസ്റ്റ് ഓഫ് എത്യോപ്യൻ പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞിട്ട് മെസ്സേജിരിക്കുകയാണ്. എത്യോപ്യൻ ഹൈലാൻഡ്സ് എന്ന് പറഞ്ഞ ലിഞ്ചുവിൻ്റെ മെസ്സേജാണ്. ഹായ്, ദ ഒറിജിൻ ഓഫ് കോഫി ഇസ് എത്യോപ്യ. ഐ ആം ലിസ്ണിംഗ് ഫ്രം ജർമ്മനി ആൻഡ് റേഡിയോ സുനോ ഫേവറേറ്റ് റേഡിയോ ആണ്. ഹാവ് ബീൻ ലിസ്ണിംഗ് സിൻസ് ചൈൽഡ്ഹുഡ് ഇൻ ഖത്തർ. ആഹാ, സൂപ്പർ. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ഐ എം മെസ്സേജിങ് വിത്ത് റെസ്പെക്റ്റീവ് ഇൻ്റർനെറ്റ് റേഡിയോ ആൻഡ് ഓക്കെ. ഇത് ലൈവ് ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇൻ്റർനെറ്റിൽ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാണ്. ഹൃദസ്വര, അങ്ങനെയാണോ പേര്? ഹൃദസ്വര ശിവപ്രസാദ്, നല്ല പേരിട്ടോ. ഇത് ലൈവ് തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജർമ്മനിയിലിരുന്ന് കേൾക്കുന്നത്

സമയത്ത് ഈ ലൈവ് റേഡിയോ തന്നെയാണ് ഇപ്പോൾ ഹൃദയസ്വര ട്യൂണിൻ ചെയ്തിരിക്കുന്നത്. അത് ഇന്റർനെറ്റിലൂടെ ട്യൂണിൻ ചെയ്തു എന്നേ ഉള്ളൂ, ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ്. അത് സെയിം തന്നെയാണ്, ഡോണ്ട് വറി. ഓക്കെ, അതിൽ പോകുന്നതും ഇവിടുത്തെ കാറുകളിൽ കേൾക്കുന്നതും എല്ലാം ഒരേ ലൈവ് ഷോ തന്നെയാണ്. ഓക്കെ, എന്തായാലും ഹൃദയസ്വര ബിഗ് ഹൈ ടു യു. ആൻഡ് എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയാം, ഇനിയും കേൾക്കുക, അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ യാത്ര ചെയ്യുക കേട്ടോ. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജൊക്കെ അയക്കൂ, എനിക്കും സന്തോഷമാകും. അതിനോടൊപ്പം ദാ അടുത്ത ആൾ, ദാ റിയാദിൽ നിന്ന്, റിയാദ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഞാൻ വെച്ചു റിയാദിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുകയാണെന്ന്. സൂപ്പർ. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ഹരീഷിൻ്റെയാണ്. ഹരീഷും പറഞ്ഞിരിക്കുന്ന സെയിം ആൻസർ. പി കെ ജി, ഷീല തോമസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ വർഗീസേട്ടൻ്റെ മെസ്സേജ് ഉണ്ട്. ആമസോൺ കാർഡുകളിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇപ്പം കേരളത്തിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ആഹാ, സൂപ്പർ. നാട്ടിൽ വെക്കേഷന് പോയതാണോ അതോ നാട്ടിൽ സെറ്റിലായോ, അതും കൂടി പറയൂട്ടോ വർഗീസ് ചേട്ടാ. അതുപോലെ നിഷാന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ആൻഡ് ടോഷി തോമസ് ആൻഡ് ഡോൺ ബോസ്കോ ഇവരുടെയൊക്കെ മെസ്സേജ് ഉണ്ട്. ആഹാ, ഖത്തറിൽ നിന്നും ഗുഡ് മോർണിംഗ്. റിനീഷിൻ്റെ മെസ്സേജാണ്. അപ്പോൾ ഖത്തറിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്ന, നല്ല ചൂടൻ ഒരു കാപ്പിയൊക്കെ കുടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാപ്പിയുടെ ഒറിജിൻ അല്ലെങ്കിൽ കോഫി എന്ന് പറയുന്നതിൻ്റെ ദ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നായിരുന്നു എൻ്റെ ചോദ്യം. സോ ബേസിക്കലി അത് ഇത്യോപ്യ തന്നെയാണ് കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞ പോലെ തന്നെ അത് ഇത്യോപ്യ, അവിടെയാണ് ആ ഒരു കോഫിയുടെ ഒരു ഒറിജിൻ വന്നത്. ഏറ്റവും ഭയങ്കരമായിട്ട് അതിന് ഒരു കൾച്ചറലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സ്ഥലം കൂടിയാണ് എത്യോപ്യ എന്ന് പറയുന്നത്. അവിടുത്തെ ട്രഡീഷൻ ആണെങ്കിലും കോഫി പ്ലാന്റ് ആണെങ്കിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. പിന്നെ അവിടുത്തെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു കോഫി സെറമണി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അതായത് ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഗസ്റ്റ് വീട്ടിലേക്ക് വന്നു എന്ന് വിചാരിക്കുക, അവരുടെ മുൻപിൽ തന്നെ അവർ പോയിട്ട് എന്ത് ചെയ്യും, ഫ്രഷ് ആയിട്ടുള്ള കോഫി എടുത്തുകൊണ്ട് വന്ന് റോസ്റ്റ് ചെയ്യും. എന്നിട്ട് അവരത് ഗ്രൗണ്ട് ചെയ്ത് ബ്രൂ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടാണ്, അത് പൊടി പൊടിയാക്കി സെറ്റ് ചെയ്തെടുത്തിട്ടാണ് അവർ ആ കോഫി ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിച്ച് അരോമ അതിൽ കിട്ടും. ഭയങ്കര സ്മെല്ലായിരിക്കും കോഫിയുടെ, അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആ ഫ്രഷ്നെസ് ഭയങ്കരമായിട്ടുണ്ട്. അതൊരു ഡീപ്ലി അവർ കൊണ്ടു നടക്കുന്നൊരു അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ കഫ റീജിയൻ എന്ന് പറയുന്നതാണ് ഈ ഒരു കോഫിയുടെ തന്നെ ബർത്ത് പ്ലേസ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ ഒരു ഭയങ്കര വലിയ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ നടന്നു പോയി ഈ കോഫിയൊക്കെ എങ്ങനെയൊക്കെയാണ്, ഓക്കെ ആണോ, ലൈക്ക് നന്നായിട്ടാണോ ഗ്രോ ചെയ്യുന്നതെന്നൊക്കെ നോക്കി, അവിടുത്തെ നാച്ചുറൽ ഹാബിറ്റാറ്റൊക്കെ ഒന്ന് നോക്കി, അവർ എന്തെങ്കിലും രീതിയിലൊക്കെ ഈ പറഞ്ഞ പോലെ ചേഞ്ചസൊക്കെ വരുത്തണമെങ്കിൽ, അവർ സ്ഥിരമായി പോയി നോക്കി ചേഞ്ചസൊക്കെ വരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരും കൂടിയാണ്. ഒരു കോഫി ഫാമിംഗ് ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് ഈ കോഫി കൾച്ചർ ഒരിക്കലും അവരുടെ സ്ട്രീറ്റിൽ നിന്നും അവരുടെ വീട്ടിൽ നിന്നും ഒന്നും തന്നെ അവർക്ക് മാറ്റാൻ പറ്റില്ല. ഒരു ഭയങ്കര കണ്ടംപററി കോഫി ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. അതുപോലെ ഈ കോഫി ഫാമിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഒരുപാട് ഡിഫറെൻറ്റ് കോഫി വെറൈറ്റീസ് കൊണ്ടുവരുന്ന ആൾക്കാർ കൂടിയാണ്. അതിലത് ഇപ്പം ഹറാർ, സിദാമോ, ഇങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റി കോഫി ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെ അവിടെ നിന്നാണ് വരുന്നത്. എന്തായാലും ഈ എത്യോപ്യയിൽ പോയി ഈ ഒരു കൈൻഡ് ഓഫ് കോഫി ഫാമിങ്ങും ഒക്കെ തന്നെ കാണണം എന്നൊക്കെയുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ, അങ്ങോട്ടേക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ ആൾക്കാർ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒക്ടോബർ മാർച്ചിനിടയിലൊക്കെ എന്തായാലും പോകാൻ മറക്കരുത് കേട്ടോ. നമ്മൾ കൾച്ചറൽ സൈറ്റ്സും കാണാം, കോഫി റീജിയനും കാണാം, സിറ്റീസും കാണാം, എല്ലാം ഒരുപോലെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി നേരെ തിരിച്ചൊരു റെയിനി സീസണിൽ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ജൂൺ സെപ്റ്റംബറിനിടയിൽ പോയാലും ഓക്കെയാണ്. പക്ഷേ അവിടെ കുറേ കൂടി അപ്പോൾ ഗ്രീനറിയും ലാൻഡ്സ്കേപ്പും ആയിരിക്കും കൂടുതലുണ്ടാവുക. കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും, ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് എത്യോപ്യയിൽ പോയി തിരിച്ച് വന്നു. അപ്പോഴേക്കും ഇവിടെ ബാക്കി മെസ്സേജസും ഇങ്ങനെ വരുന്നു. ദാ വക്രയിൽ നിന്നും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ മെസ്സേജ് റയാൻ്റെ വന്നിരിക്കുകയാണ്. ചെറിയൊരു സോങ് ലിസ്റ്റ് തരട്ടെ. ആഹാ, ഈ പാട്ടൊക്കെ ഇടാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഞാൻ എന്തായാലും നോക്കാം കേട്ടോ. പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്തിപ്പോയി, അതുകൊണ്ടാണ്. പക്ഷെ ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ പാട്ടൊക്കെ ഇടാനായിട്ട് മാക്സിമം നോക്കാം. അമീനെ, ആൻഡ് ദിസ് സോങ് ഈസ് ഫോർ ഓൾ ഓഫ് യു.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം RJ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: Distributed by Fars Film.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: ഹായ്, നമസ്കാരം. ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

0: അടിപൊളിയായിട്ടൊരു എ ആർ റഹ്മാൻ ബ്യൂട്ടിഫുൾ സോങ് കേട്ട് തിരിച്ചു വരുന്ന സമയം. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM. ഞാൻ കുറച്ച് മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നാട്ടിൽ നിന്നാണോ കേൾക്കുന്നതെന്ന്. അപ്പൊ പറഞ്ഞിരിക്കുകയാണ് അതെ, വർഗീസിന്റെ നാട്ടിൽ നിന്ന് കേൾക്കുകയാണ്. 15 വർഷമായി അബുദാബിയിലായിരുന്നു, ഇപ്പൊ ദാ ഇങ്ങെത്തി പോന്നിട്ടെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും അതൊക്കെ പറഞ്ഞിരിക്കാൻ നേരത്തെ ഇൻ ബിറ്റ്വീൻ വേറൊരു ബ്യൂട്ടിഫുൾ സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു റിക്വസ്റ്റും കൂടി വന്നിരിക്കുകയാണ് ഹരീഷിന്റെ അടുത്ത് നിന്ന്.
1: ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിൽ ഒരു മുഖം.
0: അനിയത്തിപ്രാവിലെ സോങ് ഉറപ്പായിട്ടും എന്തായാലും വെച്ചു തരും എന്ന് ഞാനും പറഞ്ഞു. അപ്പൊ എന്തായാലും ആ സോങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ചില പാട്ടുകളുടെ ലിസ്റ്റ് വന്നിട്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ പാട്ട് വെച്ച് തരണേ എന്ന് ചോദിച്ചിട്ട് ഒരാളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ ഹിന്ദി സോങ് ആണ് ഇനി അടുത്തതായിട്ട് വരാനും പോകുന്നത്. അപ്പൊ എന്തായാലും ഇതൊക്കെ ഇങ്ങനെ സൈഡിലൂടെ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിക്ക ലാലേട്ടൻ ഫാൻസ് പിന്നെ പറയണ്ടല്ലോ നാളത്തെ ദിവസത്തേക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യം 3 ഇറങ്ങാനായിട്ടാണ്. നിസ
2: അതെ, ദൃശ്യം 3 D3 വെയിറ്റിംഗ് ആണ്. കൂടെ തന്നെ ഈ പറഞ്ഞ ലാലേട്ടന്റെ ബർത്ത്ഡേ, ഇരട്ടിയിലധികം മധുരം നാളത്തെ ഒരു ദിവസം നമുക്ക് കിട്ടുന്നുള്ളതാണ്.
0: അപ്പൊ ഇപ്പൊ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ലാലേട്ടൻ ഫാൻസ് listen, അല്ലെങ്കിൽ മൂവി ഫാൻസ് ലിസൺ,
2: നിങ്ങൾ അന്ന് ശ്രദ്ധിച്ചോളൂ, നമ്മളുടെ ഒരു പ്രൊമോ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ സിമ്പിൾ ആയൊരു കാര്യമാണ്, ലാലേട്ടൻ ഫാൻസിന് ലാലേട്ടൻ സിനിമകളെ കുറിച്ചും ഒക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്.
3: ലാലേട്ടൻ പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കോളു,
4: നമുക്കൊരു 1.5 ചോദ്യം ഉണ്ടെന്ന് പറ.
3: മോഹൻലാൽ അഭിനയിച്ച ചിത്രങ്ങളെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കുറിച്ച് പഠിച്ചൊരു പരീക്ഷ എഴുതാൻ റെഡിയാണെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജുകൾ അയക്കൂ ലാലേട്ടൻ എന്ന് ടൈപ്പ് ചെയ്ത് 5000917 പരീക്ഷാ ടൈം ടേബിൾ 20 May ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: അപ്പൊ തുടങ്ങാല്ലേ?
0: അപ്പൊ തുടങ്ങല്ലേ?
2: അപ്പൊ തുടങ്ങും. 1.5 ചോദ്യം, അത്ര വലിയ 1.5 അല്ല, സിമ്പിൾ ചോദ്യങ്ങളായിരിക്കും.
0: അതെ, ലാലേട്ടനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും. ലാലേട്ടന്റെ മൂവി, ലാലേട്ടന്റെ ജീവിതം, എന്തായാലും ലാലേട്ടൻ ബേസിക് ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് 1 മണിക്കാണ് ഇവിടെ എത്തേണ്ടത്. പക്ഷെ അതിന് മുൻപ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ലാലേട്ടൻ എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം.
2: ഓക്കെ, അങ്ങനെ മെസ്സേജ് അയക്കുന്നവരെ ഞങ്ങൾ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നൊരു 1 മണി സമയത്ത് 1.5 മണിക്കൂർ നേരത്തേക്ക് ഫ്രീ ആവാൻ പറ്റുന്നവരുണ്ടെങ്കിൽ
0: അതെ
2: ഇപ്പം മെസ്സേജ് അയക്കുവാണെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും.
0: കറക്റ്റ് 1 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ
2: പെട്ടാന്ന് നമ്മൾ തീർക്കുന്ന
0: സിമ്പിൾ പരീക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലഞ്ച് ബ്രേക്കിന് പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ
2: അതെ
0: മൂവി ടിക്കറ്റ് കിട്ടും,
2: D3 കാണാം.
0: അതെ, അത്രേ ഉള്ളു. അപ്പൊ നേരെ മെസ്സേജ് അയച്ചോളൂ ലാലേട്ടൻ എന്ന് ടൈപ്പ് ചെയ്ത് 5000917 ഇപ്പൊ തന്നെ അയക്കണം കേട്ടോ. 5000917

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: Home delivery.

0: വെൽക്കം ബാക്ക്. അങ്ങനെ ലാലീട്ടൻ ഇന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് 1 മണിക്കാണ് നമ്മുടെ ലാലീട്ടൻ എക്സാം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൃശ്യം 3 മൂവിയുടെ ആ ഒരു ടിക്കറ്റും കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ലാലീട്ടൻ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നവരെ നമ്മൾ വിളിച്ച് തിരിച്ച് കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും ഇവിടെ 1 മണിക്ക് എത്താനായിട്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നുള്ളവരായിരിക്കും ആ ഒരു വിൻ ചെയ്ത് ടിക്കറ്റുമായി സിനിമ കാണാനായിട്ട് പോകുന്നത്. എന്തായാലും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഇത്രയും നേരം കോഫിയെക്കുറിച്ചും ചായയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നാളത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ടീ ഡേ കൂടിയാണ്.
1: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധർ കദീം. കോൾ 5164-8000.
0: സോ ബേസിക്കലി എപ്പോഴും ചായ കുടിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ കൂടെ കൂട്ടുന്നൊരു ചങ്കാരാണ് എന്നുള്ള നമ്മുടെ ആ ഒരു ചോദ്യം ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു ചങ്കിനെ മെൻഷൻ ചെയ്ത് അവരുടെ കൂടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ അത് ആരാണെന്നോ പറഞ്ഞ് മെസ്സേജ് അയക്കാൻ മറക്കരുത് കേട്ടോ. 5000-00917. മാത്രമല്ല സോൾട്ട് മാംഗോ ട്രീയിൽ പോകാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കൂ. അടിപൊളി ചായയാണ്, അടിപൊളി കോഫിയാണ്. ഓ അതൊക്കെ പോട്ടെ, അടുത്ത് ജിലേബി സൂപ്പറാന്നേ. പിന്നെ എല്ലാ ഫുഡും അടിപൊളിയായിട്ട് കഴിക്കാൻ നമുക്ക് കാണാനും പറ്റും അവർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം കഴിക്കാൻ പറ്റും. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്നും കൂടി പറയുന്നത്.
1: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധർ കദീം. കോൾ 5164-8000.
0: ഇതിനിടയിൽ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ലാലീട്ടൻ എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കുന്നവരുടെ അടുത്ത് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് കേട്ടോ എക്സാം. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് 1 മണിക്ക് പറ്റുന്നവർ തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഡ്യൂട്ടിയൊക്കെ ഉള്ളവരായിരിക്കാം. സോ 1 o'clock കറക്റ്റ് ഇവിടെ എത്താൻ പറ്റുന്ന ഒരു 10-20 minutes മാത്രം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ മെസ്സേജ് അയക്കുക കേട്ടോ. 5000-00917.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 ഫിമ്പിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയം നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പല പല സംഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ. പ്രത്യേകിച്ചും അടുക്കളയിൽ കയറാൻ മടി പിടിച്ചിരിക്കുന്നവർ വരെ ഉണ്ടാവും. പക്ഷെ അവർക്കൊക്കെ തന്നെ എന്തെങ്കിലും ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് ഫ്ലോപ്പായ കേക്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പേസ്ട്രീസ് എന്തെങ്കിലും ഉണ്ടായിരിക്കാം, വേറെ എന്തായിരിക്കും, എന്തെങ്കിലും ജ്യൂസ് അടിക്കാൻ കയറിയിട്ട് വരെ ഫ്ലോപ്പായ ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും പറയണേ. പക്ഷേ ഞാനൊരു തവണ ഉണ്ടല്ലോ ഏറ്റവും ഫ്ലോപ്പായൊരു സംഭവം എന്താ പറയുക, ഞാൻ വലിയ കാര്യത്തിൽ വീട്ടിലുണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഐസ്ക്രീം ട്രൈ ചെയ്യാൻ പോയി. ഫ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അൾട്ടർസ് ഫ്ലോപ്പായി പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. സോ ആ ഒരു ടൈമിലാണ് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു ട്രെൻഡ് തന്നെ വന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഭയങ്കര നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം ഐസ്ക്രീം എന്നൊക്കെ ഉള്ളൊരു കൈൻഡ് ഓഫ് ട്രെൻഡ്. എനിക്കൊന്ന് ഏകദേശം ഒരു കോവിഡ് സമയം മുതൽ അങ്ങോട്ടേക്കാണ് അങ്ങനെ ഓരോ സംഭവങ്ങളും ട്രെൻഡായി വന്നു തുടങ്ങിയത്. ആ ഒരു ടൈമിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നുമില്ലാണ്ട് ഇത് പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ലാതെ അഹമ്മദാബാദിൽ ഒരു 80 വയസ്സുകാരിയായിട്ടുള്ള ഒരു അമ്മ, ഓക്കെ, ആള് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഐസ്ക്രീമുകൾ, അതും 4 സിമ്പിൾ ആൻഡ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് 4 ഡെക്കേഡുകളായിട്ട് ഉണ്ടാക്കി വരുന്ന റെസിപ്പി ഫോളോ ചെയ്ത ഒരു കഥ വന്നത്. ഓക്കെ, ഡെക്കേഡ്സ് എന്ന് പറഞ്ഞാൽ ആളുടെ വീട്ടിലെപ്പോഴും ഉണ്ടാക്കാറുള്ളൊരു സംഭവമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടതെന്ന്, അത് മിൽക്ക്, ക്രീം, സ്റ്റിവിയ ആൻഡ് ഫ്രൂട്ട്സ്, ഇതാണ് ബേസിക് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. 1986 മുതലാണ് ആളുടെ കിച്ചണിൽ അല്ലെങ്കിൽ ആളുടെ ഷോപ്പിലോ ഒക്കെ തന്നെ, അവരുടെ ഫാമിലി ഷോപ്പിലൊക്കെ തന്നെ ഈ സംഭവം അവൈലബിൾ ആയി തുടങ്ങിയത്. 27 ഫ്ലേവേഴ്സ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഒരു രീതിയിലും അഡിഷൻസ് ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു ട്രഡീഷണൽ അപ്രോച്ചിൽ സംഭവം സെറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെയുള്ളൊരു യുണീക്ക് ആയിട്ടുള്ളൊരു സംഭവത്തെ കുറിച്ചിട്ട് നമ്മൾ കേൾക്കുക. അത് സത്യത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത്രയും വർഷമായിട്ട് ഇത്രയും നല്ലൊരു ക്വാളിറ്റിയിൽ സംഭവം കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ ഈ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ചിലർക്കിപ്പം വെറുതെ രാത്രി ഇറങ്ങുമ്പോൾ ഐസ്ക്രീം കഴിക്കാൻ തോന്നും, ചിലപ്പോൾ ചൂടെടുക്കുമ്പോൾ ഐസ്ക്രീം കഴിക്കാൻ തോന്നും, ചിലപ്പോൾ എന്തോ ഒരു കൊതി കാരണം കഴിക്കണം എന്ന് ഫീൽ ചെയ്യും, മഴ പെയ്യുമ്പോൾ ഫീൽ ചെയ്യും, അങ്ങനെ ഓരോ സമയത്താണ്, ചിലപ്പോൾ ഒരു ഔട്ടിങ്ങിന് പോകുമ്പോഴായിരിക്കും തോന്നുക. സോ ദെർ ആർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഐസ്ക്രീംസ്, അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നിരഞ്ജന ദേസായി എന്ന് പറയുന്ന 80 വയസ്സുകാരിയായിട്ടുള്ള അമ്മ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ ഒരു ഹോം മെയ്ഡ് ഐസ്ക്രീമിനെ കുറിച്ചിട്ട് ആൾ പറയുന്നത് കേൾക്കാൻ തന്നെ. അങ്ങനെ ആ ഒരു കിച്ചണിൽ നിന്ന് തുടങ്ങി അത് അവരുടെ ആ കടയിലേക്ക് എത്തി ഇപ്പം എല്ലാവരുടെയും ഫേവറേറ്റ് ഐസ്ക്രീമായി മാറി. ആളും കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഇതിനകത്ത് ഫുള്ളി എൻഗേജ്ഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു ഐസ്ക്രീമിനെ കുറിച്ചിട്ട് കുറച്ച് നാളുകളായിട്ട് ഇത്രയും നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൽ ഉള്ളത് ഭയങ്കര വൈറലാകുന്നുണ്ടായിരുന്നു. അതിപ്പം മാംഗോ ഫ്ലേവർ, ജിഞ്ചർ ലെമൺ ഫ്ലേവർ, കോക്കനട്ട് ഫ്ലേവറൊക്കെയാണ് ഭയങ്കരമായിട്ട് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് പോകുന്നത് കേട്ടോ. ഇത് പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കാം ചിലപ്പോൾ. പക്ഷേ ഐസ്ക്രീം എന്ന് പറയുന്ന സംഭവം ചില ആൾക്കാർക്ക് മാത്രമാണ് മഴയത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർ. എനിക്ക് തോന്നുന്നു അത് വളരെ റെയറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. എത്ര പേർക്ക് സത്യത്തിൽ മഴയത്ത് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമാണ് ഒന്ന് പറയണേ. മഴയത്ത് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ളവർ, മഴയാകുമ്പോൾ നമ്മൾ ചായ, നല്ല കട്ടൻ ചായ, നല്ല പരിപ്പോടെ ഇതൊക്കെ ആയിരിക്കും വിചാരിക്കും. പക്ഷേ മഴയത്ത് ഐസ്ക്രീം കഴിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കഴിവാന്നേ. അതുള്ളവർ എത്ര പേരുണ്ട്? മെസ്സേജ് അയക്കൂ 5000 9 1 7 കേട്ടോ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyaazham vare vaigittu 5 mani mudal. 917 evenings.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
8: In association with
9: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
10: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecue sinum avashyamayathellam oriki Daiso.
9: Daiso, let's make every outing unforgettable.
11: And
12: Marza Hypermarket, be fresh, be you. Visit your nearest store today.
13: Namaskaram, njan Sudhir Karamana. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനു 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Chennai beats.
14: Tamil head of the hour.
15: In the art of podumakkolanda.

0: listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജുവലർ.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

ഐസ്ക്രീം, ഈ ഒരു ചൂട് സമയത്ത് തന്നെ ഐസ്ക്രീം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ്. പക്ഷേ ചില ആൾക്കാരൊക്കെ കഴിക്കാതിരിക്കുന്നത് ഒന്ന് ഷുഗർ പേടിച്ചായിരിക്കാം, രണ്ട് തൊണ്ട പ്രശ്നങ്ങൾ വരുമെന്ന് പേടിച്ചായിരിക്കാം. ചിലരൊക്കെ ഈ പറഞ്ഞ പോലെ ഒന്നും കൂസലാക്കാതെ ഐസ്ക്രീം അല്ലേ എൻ്റെ ഫേവറേറ്റ് അല്ലേ എന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ടാവും. പക്ഷേ ഞാനതൊന്നുമല്ല ചോദിച്ചത്. ഒരു 80 വയസ്സുള്ള ഒരാളുടെ ഐസ്ക്രീം കഥയിൽ നിന്നും തുടങ്ങിയതാണ്. പിന്നെ ഞാൻ എൻ്റെ ഇത് മഴയത്ത് കഴിക്കുന്ന ഐസ്ക്രീമിനെ കുറിച്ചിട്ടാണ്. കാരണം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ മഴയത്ത് ഐസ്ക്രീം കഴിക്കുന്നവർ. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമുള്ളൊരു പ്രശ്നമായിരുന്നു. പിന്നെ എനിക്ക് ആ സമയത്തുണ്ടല്ലോ കുഞ്ഞിലെ ഞാൻ ഒരു സിനിമ കണ്ടിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ആ ഒരു ഒരു ഒരു കൈൻഡ് ഓഫ് വട്ട് കയറിയത്. ആ തീ എന്ന് പറയുന്ന നമ്മുടെ തലപ്പതി വിജയുടെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ CM വിജയുടെ മൂവിയിൽ അവർക്കൊരു ഒരു ഭയങ്കര തൃശയും വിജയും തമ്മിലുള്ള ഒരു ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് തന്നെ അവരിങ്ങനെ ഐസ്ക്രീം കഴിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ മൈൻഡിൽ അത് കിടക്കുകയായിരുന്നു. സോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ദാ അഷ്റഫിൻ്റെ മെസ്സേജാണ്. മഴയുള്ളപ്പോൾ വീടിൻ്റെ വരാന്തയിൽ ഇരുന്ന് മഴ നോക്കിയിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നത് ഒരു സുഖമാണെന്ന്. ഹാ, അത് ശരിയാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ഒരു സംഭവം. ദാ അടുത്ത ആളുടെ മെസ്സേജ്, സെയിം വിജയ് മൂവി ഇൻസ്പയർഡ്, അതുകൊണ്ടാണ് അത് കഴിക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ മാത്രമല്ലല്ലേ, കുറേ പേരുണ്ടല്ലോ അങ്ങനെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ആ ഒരു മൂവിയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും അതിലെ രണ്ട് പാട്ടുകളിൽ അവരിങ്ങനെ ആ ഒരു ഇത് കഴിക്കുന്നതിൻ്റെ ഒരു ഒരു ഇത് കാണിക്കുന്നുണ്ട്. അതിലെനിക്ക് തോന്നുന്നു ഒന്ന് ഈ പാട്ടിലാണെന്ന് തോന്നുന്നു. ഇഫ് യു റിമെമ്പർ ദിസ് സോങ് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഐസ്ക്രീം കഴിക്കുന്നതിനെ കുറിച്ച് ഞാൻ എന്താണ് പറഞ്ഞത്, എന്താണ് ഉദ്ദേശിച്ചത്.

നമ്മളെ ചെറുപ്പത്തെ ആ ഒരു ഒരു സമയമൊക്കെ കാണിക്കുമ്പോഴാണ് ഈ ഒരു പാട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അതേ ഒരു ശീലം പിന്നെ കുറച്ച് വലുതായിട്ട് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഇങ്ങനെ ഓ എന്നെപ്പോലെ വേറൊരാളും ഉണ്ടല്ലേ ഐസ്ക്രീം കഴിക്കുന്നതെന്ന് കാണുന്നത് ഈ ഒരു പാട്ടിലാണ്.

ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹരിഹരനും സുജാത ചേച്ചിയും പാടിയ പാട്ടാണ്, വിദ്യാസാഗർ മ്യൂസിക്കിലുള്ള ഒരു പാട്ടാണ്. ആൻഡ് ഓഫ് കോഴ്സ് മഴയത്ത് ഐസ്ക്രീം കഴിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. എന്നെ പോലെ മറ്റുള്ളവരുണ്ടെന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല.

0: വചനങ്ങളിലൂടെ.
1: അടുത്ത ബന്ധുക്കൾക്ക് ആവശ്യമായിരിക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദാനം സ്വീകരിക്കപ്പെടുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹറുമാങ്ങിനുള്ള സമയം.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഹായ്, ഞാൻ മാല പാർവതി.
3: ഓർമ്മപ്പൂവേ പോരു, ഓമൽപ്പൂവേ പോരു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: റേഡിയോ സുനോ.

ഓരോരോ വിശേഷങ്ങൾ പറയുന്നതിനിടയിലും ഞാനിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടി വിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഓരോ ദിവസത്തെയും ഹൈലൈറ്റുകൾ പിറ്റേ ദിവസം കാണിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ആരെങ്കിലും എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും കാണാൻ മറക്കരുത്. ബേസിക്കലി ഇന്നലത്തെ ദിവസം നമ്മുടെ ലക്നൗ രാജസ്ഥാൻ തമ്മിലുള്ള മത്സരത്തിൽ രാജസ്ഥാൻ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് മുംബൈയും കൊൽക്കത്തയും തമ്മിലാണ്. നാളെ CSK അതുപോലെ ഗുജറാത്തും തമ്മിലുള്ള മാച്ചാണ്. അങ്ങനെ പല ടീമുകളും ആ ഒരു പ്ലേ ഓഫ് മത്സരങ്ങളിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു. ചില ടീമുകളൊക്കെ ഇങ്ങനെ സമാധാനത്തിൽ പ്ലേ ഓഫിലേക്ക് അങ്ങനെ കടന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനി എന്താകും എന്നൊക്കെ. ആൻഡ് ഓഫ് കോഴ്സ് എവറിബഡി ഈസ് വെയിറ്റിംഗ്. ആൻഡ് നമുക്കും ഈ പറഞ്ഞ പോലെ തന്നെ 20-ാം തീയതി അല്ലേ ഇന്ന്. അപ്പം 20-ാം തീയതി എന്ന് പറയുമ്പോൾ ഇനി ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 31-ാം തീയതി എന്ന് പറയുന്നത് അഹമ്മദാബാദിൽ ആരാണ് ഫൈനലിൽ കളിക്കാൻ പോകുന്നത് എന്നുള്ളൊരു വലിയ ചർച്ച തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളൊക്കെ വളരെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ആകെ ഇനി ഉള്ളത് ഏകദേശം 2 പ്ലേ ഓഫും പിന്നെ ഒരു ക്വാർട്ടർ ഇതും അതുപോലെ തന്നെ നമ്മുടെ ക്വാർട്ടർ 1 അതുപോലെ തന്നെ എലിമിനേറ്റർ പിന്നെ ക്വാർട്ടർ 2 ആൻഡ് ദെൻ ദ ഫൈനൽ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് എന്താകും ഏതാകും എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. ആൻഡ് ഓഫ് കോഴ്സ് എല്ലാ ടീമുകളുടെയും സപ്പോർട്ടേഴ്സൊക്കെ തന്നെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ആ ഒരു ഫൈനലിലേക്ക് ആരെത്തും അതുപോലെ കപ്പ് ആരുയർത്തും എന്നൊക്കെ അറിയാനായിട്ട്. വീണ്ടും ബാംഗ്ലൂർ എടുക്കുമോ, നേരെ തിരിച്ചിനി ഇപ്പറഞ്ഞ പോലെ ഗുജറാത്തിന് ചാൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ നമ്മൾ വെയിറ്റിങ്ങിൽ തന്നെയാണ്. പഞ്ചാബ് എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഹാ, എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്താകും ഏതാകും എന്നൊക്കെ. വഴിയെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ടൊരു സ്നോ ബോളിവുഡിലേക്ക് കടക്കുന്ന സമയം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മെയ് 20-ാം തീയതി വേൾഡ് പ്രൊഡക്ട് ഡേ ആണ്. സോ ബേസിക്കലി പ്രൊഡക്ട് ഡേ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ നമുക്ക് നമ്മൾ എന്ത് യൂസ് ചെയ്താലും അതൊരു പ്രൊഡക്റ്റാണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്താണ്? അതിൻ്റെ ഒരു നീഡ്, അല്ലെങ്കിൽ എത്ര പേരാണ് അതിന് വേണ്ടിയിട്ട്, ആ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ തന്നെ ഡിമാൻഡ് എത്രയാണെന്നൊക്കെ നമ്മൾ ബിസിനസ്സിൽ പഠിക്കാറുണ്ട്. അപ്പം ആ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ സപ്ലൈ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഡിമാൻഡ് അനുസരിച്ചിട്ടായിരിക്കും പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നു. ക്യൂ നിൽക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടി കഴിച്ചു കഴിയുമ്പോഴത്തേക്കും സമയവും തീരുന്നു, കാരണം ലഞ്ച് ബ്രേക്കാണ്. ആ ലഞ്ച് ബ്രേക്ക് പെട്ടെന്ന് തീർന്നു പോകുന്നതിൻ്റെ ഒരു സങ്കടം, മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഹെൽത്തി ഫുഡ് കഴിക്കാൻ പറ്റാത്തതിൻ്റെ മറ്റൊരു സങ്കടം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ മൈൻഡിൽ വച്ചുകൊണ്ട് തന്നെ ഒരു 3 ഫ്രണ്ട്സ് കൂടി അവരുടെ ഓഫീസിൽ തന്നെ തുടങ്ങിയ ഒരു ചെറിയൊരു പ്രൊഡക്റ്റ്. ഓക്കെ, ആ ഒരു പ്രൊഡക്റ്റ് ഏറ്റവും വലിയ ഹിറ്റാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന ഒരു രീതിയും കൂടിയാണ്. നമ്മളിപ്പോൾ ഒരു സാധനം വിൽക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളൊരു കൗണ്ടറിട്ട് നമ്മളവിടെ ഇരിക്കുമ്പോഴേക്കും നമ്മളതിൻ്റെ ഓർഡർ എടുക്കണം, അത് കൊടുക്കണം, പൈസ മേടിക്കണം, പൈസ തിരിച്ചു കൊടുക്കണം. ഇതൊക്കെ തന്നെ ഒരു മെഷീനാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി സിമ്പിളാവും കാര്യങ്ങൾ. സോ അതനുസരിച്ചിട്ടാണ് ഒരു വെൻഡിങ് മെഷീനിലൂടെ ഫുഡ് കറക്റ്റായിട്ട് ആ ഓഫീസിലുള്ളവർക്ക് എന്ത് വേണമോ, അതിപ്പോൾ സാലഡ്സ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പുഡിംഗ് ആവാം, അല്ലെങ്കിൽ കോൾഡ് കോഫി ആവാം, അങ്ങനെ എന്താണെങ്കിലും ഏറ്റവും ടേസ്റ്റി ആയിട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു ടീമിന് പറ്റിയത്. ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സലാഡ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ നമ്മുടെ കൂടെ കുറച്ച് കഴിഞ്ഞാൽ 2 പേര് ജോയിൻ ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി 3 പേരുണ്ട് അതിൻ്റെ പിന്നിൽ, അതിലൊരാൾ ആയിരിക്കും നമ്മുടെ കൂടെ ഇന്ന് സംസാരിക്കുന്നത്, നസീഫ്. സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോസ് 91.7 FM-ൽ ഇത് ഹോം ഡെലിവറിയാണ്. അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.

0: സലാഡ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അതിഗംഭീരമായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, സ്പെഷ്യലി ഇൻ ബിറ്റ്വീൻ ദ ടെക്കീസ്. അതുകൊണ്ട് തന്നെ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നതും ഇന്നൊരു ടെക്കി തന്നെയാണ്. ഹായ്, ഹലോ, വെൽക്കം നസീഫ്. ടെക്നോ പാർക്കിലാണ് നിങ്ങൾ ഇത് തുടങ്ങിയെന്ന് അറിയാം. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ്, അതായത് സാലഡ്സ് ആൻഡ് സാൻഡ്വിച്ചസ് ഓർ ദ ഹെൽത്തിയർ ഓപ്ഷൻ ഇൻ എ വെൻഡിങ് മെഷീൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്?
1: സലാഡ ഫോം ചെയ്തത് ഞങ്ങളുടെ മൂന്ന് പാർട്നേഴ്സ് ആണ്, ബിജു, സുമേഷൻ ആൻഡ് മീ. ഞങ്ങൾ മൂന്നുപേരും ടെക്കീസ് തന്നെയാണ്. വി ആർ ബേസ്ഡ് ഔട്ട് ഓഫ് ട്രിവാൻഡ്രം, ടെക്നോ പാർക്ക് ഫേസ് ത്രീയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ മൂന്നുപേരും ഓൾമോസ്റ്റ്, ഞാൻ 5 ഇയേഴ്സും ബാക്കി രണ്ടുപേരും 8 ഇയേഴ്സും ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. സോ നമ്മുടെ ഫുഡ് കോർട്ടിനകത്ത് മേജർ ഒരു ഓപ്ഷൻ ഇല്ലാതെ വന്നപ്പോഴാണ് ലാസ്റ്റ് ഒരു 1.5 ഇയേഴ്സ് മുന്നേ നമ്മൾ ഒരു ഹെൽത്തിയർ ഓപ്ഷനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു. കാരണം ഈവൻ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഫുഡ് കഴിക്കാൻ ഒരു 1:30 മുന്നേ നമ്മുടെ ഫുഡ് കോർട്ടിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഫുഡ് കിട്ടില്ല. ആൻഡ് മോറോവർ ഫുഡ് 1:30 മുന്നേ എത്തിയാൽ തന്നെ ലാർജ് ക്യൂസ് ആണ്, നല്ല ഹെൽത്തിയർ ഓപ്ഷൻസ് ഇല്ല. എപ്പോഴും ബിരിയാണി, ഊണ് ഇങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. വി തോട്ട് ഇസ് ടു സംതിങ് ഹെൽത്തിയർ ഇൻ എ ഷോർട്ടർ വേ, അല്ലെങ്കിൽ ഒരു ക്യൂസ് ഇല്ലാതെ ഒരു സ്മോളർ ടൈമിനകത്ത് ഗ്രാബ് ചെയ്ത് ഈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു തിങ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം വി ഓൾറെഡി കൺഫേംഡ് ദാറ്റ് ഹെൽത്തിയർ ഫുഡ്സ് ലൈക്ക് സലാഡ്സ്, സ്മൂത്തീസ്, ലൈക്ക് സാൻഡ്വിച്ചസ് ആൻഡ് ആൾ, അങ്ങനത്തെ തിങ്സ് ആണ് മേജർലി നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. മെയിൻ പെജാർ ആണ് വരുന്നത്. പെജാറിനകത്താണ് നമ്മൾ എല്ലാ വെജിറ്റബിൾസും ആൻഡ് ചിക്കൻ ആൻഡ് അതർ പോർഷൻസ് എല്ലാം ഇടുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ രണ്ട് സ്മോൾ പാക്കറ്റ്സിലായിട്ട് ഒന്നില് പീനട്സും മറ്റതിൽ ഡ്രസ്സിംഗും ആയിട്ട് ബോക്സിനകത്ത് തന്നെ വെക്കും. അത് ഈറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പാക്കറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് രണ്ട് സ്മോൾ പാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് ഇതിനകത്തോട്ട് സ്പ്രിങ്കിൾ ചെയ്യുക, പീനട്ട് ആൻഡ് സോസ് ഒഴിക്കുക, ലൈക്ക് ഡ്രസ്സിംഗ് ഒഴിക്കുക. ഒഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ക്യാപ്പ് അടച്ചിട്ട് ജസ്റ്റ് ഷേക്ക് ഇറ്റ് ഔട്ട്. അപ്പം ആ ഒരു രീതിയിൽ കംപ്ലീറ്റ്ലി മിക്സ് ചെയ്ത് ചെയ്യുന്നതാണ്. ആൻഡ് അപ്പോ പ്രൊഡക്ട്സ് അവിടെ ഓൾറെഡി നമുക്ക് കൺഫേംഡ് ആയപ്പോൾ വി തോട്ട് വി ജസ്റ്റ് ട്രൈ ടു അവർ ഡയറക്ട് കമ്മ്യൂണിറ്റി. കുറച്ച് ആളുകളുണ്ട്, ലൈക്ക് നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇനീഷ്യലി വി ക്രിയേറ്റഡ് ദാറ്റ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ആൻഡ് നമ്മൾ അവർക്ക് സെർവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഒരു 1.5 ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഒരു ക്ലൗഡ് കിച്ചൺ വെച്ചിട്ട് നമ്മൾ അവർക്ക് സെർവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഈ ടെക്നോ പാർക്കിൽ ഫേസ് 3 ഇപ്പോൾ ഉള്ളത്. ഫേസ് 3 ടോറസ് ബിൽഡിങ്ങിനകത്താണ് വെൻഡിങ് മെഷീൻ വന്നിട്ടുള്ളത്. അപ്പൊ വെൻഡിങ് മെഷീൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മേജർലി വന്നിട്ടുള്ളത് നോ ക്യൂസ് വിത്ത് ഹെൽത്തിയർ ഓപ്ഷൻസ് ഇൻ 3 seconds or 5 seconds എന്നുള്ളൊരു തോട്ടിലോട്ടാണ്. ഞങ്ങൾക്ക് തന്നെ ഉണ്ടായ ഒരു അനുഭവത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണ് വി ജസ്റ്റ് മെയ്ഡ് ഇറ്റ് ആക്ച്വലി.
0: അടിപൊളി. അപ്പൊ എന്തായാലും ഇതിനെ കുറിച്ച് കൂടുതൽ ഇനിയും ചോദിക്കാനായിട്ടുണ്ട്, ബിക്കോസ് ഇന്ന് പ്രൊഡക്ട് ഡേ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നപ്പോ ദേ ഹാഡ് യുനോ ഹ്യൂജ് പ്ലാനിങ് ആൻഡ് എവറിഥിങ്. അതിനോടൊപ്പം ഇത് ഇപ്പൊ ദാ ലോഞ്ച് ചെയ്ത് എല്ലാവരുടെ ഇടയ്ക്കും ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോ പാർക്കിൽ എല്ലാവർക്കും ഇഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റിയർ ആണെന്നാണ് പറയുന്നത് സാർ.

0: This. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
2: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയാണ്.
0: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
3: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
0: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
2: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
0: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: ഒരു വെൻഡിങ് മെഷീനിലൂടെ ആ ഒരു ടോട്ടലി ടെക്കീസിന് വേണ്ടിയിട്ട് പെട്ടെന്ന്, അതായത് വലിയ ക്യൂ ഒന്നും നിൽക്കാതെ, അവരുടെ ലഞ്ച് ബ്രേക്കൊന്നും വലുതായിട്ട് എഫക്ട് ചെയ്യാത്ത പോലെ, അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിൻ്റെ മീറ്റിംഗ് കാരണം നമുക്ക് എത്താൻ പറ്റിയില്ല, അത് കാരണം ഫുഡ് കിട്ടാണ്ടായി, ഇങ്ങനത്തെയുള്ള സിറ്റുവേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടെക്നോ പാർക്കിലുള്ള 3 ടെക്കീസ് ചേർന്നിട്ട് ഒരു വെൻഡിങ് മെഷീനിലൂടെ നല്ല ടേസ്റ്റിയറായിട്ടുള്ള, ഞാൻ എടുത്തു പറയുന്നു, ടേസ്റ്റിയറായിട്ടുള്ള സാലഡ്സ്, സ്മൂത്തീസ്, കോൾഡ് കോഫി, പിന്നെ പുഡിങ്സ്, ഇതൊക്കെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു വെൻഡിങ് മെഷീൻ അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ തന്നെ പേരെന്ന് പറയുന്നത് സലാഡ എന്നാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രൊഡക്ട് ഡേ കൂടി ആയതുകൊണ്ട് സലാഡ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നസീഫാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് നസീഫിനോട് തന്നെ ബാക്കി സലാഡയെ കുറിച്ച് ചോദിക്കാം. ഹെൽത്തിയോ വേർഷൻ, ബട്ട് ടേസ്റ്റ് വൈസും അടിപൊളിയാണ്. മാത്രമല്ല വെൻഡിങ് മെഷീനിലിരിക്കുമ്പോൾ മറ്റൊരു കാര്യം അതിൻ്റെ ആ ഫ്രഷ്നെസ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി, ആ ഒരു ഫ്രഷ്നെസ്സിൽ നല്ല ടേസ്റ്റിയറായിട്ട് എല്ലാവരിലേക്കും എത്തിക്കാൻ എന്ത് മെത്തേഡാണ് നിങ്ങൾ കൊണ്ടുവന്നത്?
1: എക്സാക്ട്ലി. സോ കമ്മിങ് ഓൺ ടു ടേസ്റ്റിയർ സൈഡ്, നമ്മുടെ മാത്രം മെനു എന്നുള്ള രീതിയിൽ തന്നെ ലാസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് നമ്മളും ലൈക്ക് 3 പാർട്ട്നേഴ്സും പാർട്ട്നേഴ്സിന്റെ വൈഫ്മാരും കംപ്ലീറ്റ്ലി ഇതിന്റെ ബാക്കിൽ തന്നെയായിരുന്നു. അപ്പം അവരുടെയും നമ്മുടെ എല്ലാവരും കൂടെ ആയിട്ടുള്ള ഒരു റെസിപ്പി ബിൽഡ് ചെയ്ത് വന്നതാണ്. സാലഡ്സ് അല്ലെങ്കിൽ ഒരു മീൽ ബേസ്ഡ് സാലഡ്സ് എന്നുള്ള രീതിയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം കംപ്ലീറ്റ്ലി ഇതിനകത്തുള്ള ഡ്രസ്സിങ്സും അതുപോലെ ബാക്കി ഇൻഗ്രീഡിയൻസും തിങ്സും എല്ലാം ഡയറക്ട്ലി നമ്മൾ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിൻ്റെതാണ് ആ ടേസ്റ്റിൽ മേജർലി ലൈക്ക് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ടെക്കീസ് ഹു ആർ റീസ് ടേക്കിംഗ് ഫ്രം വെൻഡിങ് മെഷീൻ അവർക്ക് ഫീൽ കിട്ടുന്നത്. ആൻഡ് വെൻഡിങ് മെഷീൻ ഇസ് കംപ്ലീറ്റ്ലി ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്. ഓരോ ഐറ്റത്തിന്റെയും നമുക്ക് ഡി കെ പിടെ നമുക്കറിയാം. വീടിന്റെ R&D തിങ്സ് നമുക്കൊരു ഷെഫ് ഉണ്ടായിരുന്നു, മെയിൻ ഷെഫ് പുള്ളിക്കാരൻ വഴി വീടിന്റെ കംപ്ലീറ്റ് R&D ആൻഡ് ഓരോന്നിന്റെ ഡി കെ ടൈം, ചിക്കൻ ആണെങ്കിലും ആൻഡ് വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം 2.5 to 3 days വരെ നമുക്ക് 4 degrees Celsius we can maintain the entire product. So, but what our thing is, ഞങ്ങൾ 24 hours ഒരു പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും, സലാഡ്സ് ആണെങ്കിലും, കോൾഡ് ഫ്രീസ് ആണെങ്കിലും, പുഡിങ്സ് ആണെങ്കിലും, സാൻഡ്വിച്ചസ് ആണെങ്കിലും എല്ലാം 24 hours ആണ് നമ്മുടെ റീഫില്ലിംഗ് ടൈം പീരീഡ് വരുന്നത്. മോർണിംഗ് 11 o'clock റീഫില്ലിംഗ് ഉണ്ട്, അത് 3 മുന്നേ ആകുമ്പോൾ സോൾഡ് ഔട്ട് ആകും. ആൻഡ് 3 ആകുമ്പോഴേക്ക് ഉച്ചയ്ക്ക് 3 PM ഒരു റീഫില്ലിംഗ് ഉണ്ട്. ആ റീഫില്ലിംഗ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ 11 വരെ ആ പ്രൊഡക്റ്റ് ഇരിക്കുള്ളൂ, വിച്ച് മീൻസ് ബിലോ 24 hoursനകത്തായിരിക്കും വി മെയിൻറ്റെയിനിങ് പ്രൊഡക്റ്റ് ടൈം ലൈൻ, വിച്ച് മീൻസ് ഡ്യൂറേഷൻ. ക്വാളിറ്റി എൻഷുർ ചെയ്യാന്നുള്ളതാണ് മേജർ. ക്വാളിറ്റി ആൻഡ് ടേസ്റ്റ് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ബാധിക്കും.
0: അതൊരു അടിപൊളി കാര്യമാണ്. കാരണം ഇന്നലത്തെ ആണല്ലോ, മിനിഞ്ഞാന്നത്തെ ആണല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ആൾക്കാർക്ക്.
1: അതില്ല, ഇന്നത്തെ തന്നെ കിട്ടുള്ളൂ.
0: എവരിവൺസ് മെയിൻ കൺസേൺ ഇസ് ദ റേറ്റ്. അപ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്? ബേസിക്കലി
1: എല്ലാ പ്രൊഡക്ട്സും 200 rupees ബിലോ ആണ്. കാരണം ഞങ്ങൾക്കും മേജർലി ടെക്നോ പാർക്കിൽ ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ മാക്സിമം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടിന് തന്നെ എല്ലാ ടെക്കീസിനും അല്ലെങ്കിൽ കൺസ്യൂമിംഗ് ദിസ് അവർക്കും ആ റേറ്റ് തന്നെ കിട്ടാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മേജർ ഒരു വിഷൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാം 200 rupees താഴെയിട്ടേ ഉള്ളൂ. ഇപ്പം കോൾഡ് കോഫീസ്, പുഡിങ് അതർ തിങ്സ് ആണ് 100 to 120, 130 റേഞ്ചിലാണ് വരുന്നത്. സാലഡ്സ് മാത്രം 200, 199, 180 to 200 റേഞ്ചിലാണ് വെജ് ആൻഡ് നോൺ വെജ് കോമ്പിനേഷൻസ് വരുന്നത്.
0: ഹെൽത്തിയർ സലാഡ വെൻഡിങ് മെഷീൻ ടെക്നോ പാർക്കിൽ മാത്രം ആണ് ഇപ്പോൾ ഉള്ളതെന്ന് അറിയാം. പക്ഷേ ഇൻ ഫ്യൂച്ചർ ലൈക്ക് അത് ബാക്കിയുള്ള കൺസ്യൂമേഴ്സിലേക്കും എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങളുണ്ടോ?
1: ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. നമുക്കിപ്പോ ട്രിവാൻഡ്രത്ത് മാത്രം നമുക്ക് 12 എൻക്വയറീസ് വന്നിട്ടുണ്ട് കോർപ്പറേറ്റ് നിന്ന്, മേജർ കമ്പനീസ് നിന്ന് ആൻഡ് മേജർ മാൾസ് എല്ലാം വന്നിട്ടുണ്ട്. കൊച്ചി സൈഡിൽ നിന്നും വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ്, കൊച്ചി ചെന്നൈ സൈഡിൽ നിന്നൊക്കെ. അപ്പം ലോട്ട് ഓഫ് എൻക്വയറീസ് ഉണ്ട്. അപ്പം നമുക്ക് ഇത് എൻറ്റയർ എൻ ടു എൻ ഓപ്പറേഷൻസ് ചെയ്യുന്നത് സലാഡ തന്നെ ആയതുകൊണ്ടാണ്. കംപ്ലീറ്റ്ലി ബാക്ക് എൻഡിൽ വരുന്ന കിച്ചണും അതിന്റെ ക്വാളിറ്റീസ് എല്ലാം സലാഡക്ക് തന്നെ ഓൺ ചെയ്യണം എന്നുള്ള ഒരു കമ്പനി പോളിസിയാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു ഇതുള്ളത് കൊണ്ട് സ്കെയിലപ്പിംഗ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലൊക്കേഷനിൽ ഒരു സെൻട്രലൈസ്ഡ് കിച്ചൺ എന്നായിരിക്കും മേജർലി ഒരു ക്ലൗഡ് കിച്ചൺ പോലെ സെൻട്രലൈസ്ഡ് കിച്ചൺ ആയിരിക്കും എല്ലാ പ്രൊഡക്ട്സുകളും ബിൽഡ് ചെയ്ത് പോകുന്നത്. അപ്പം ആ ഒരു കിച്ചൺ സെറ്റപ്പ് ചെയ്യാനുള്ള സമയം മാത്രമേ ഉള്ളൂ കൊച്ചിയിലോട്ടൊക്കെ, ബാക്കി എല്ലാ തിങ്സും സെറ്റാണ്. ഉടനെ തന്നെ കൊച്ചിയിൽ, ട്രിവാൻഡ്രത്ത്, ബാക്കി സ്ഥലങ്ങളിലും ഫസ്റ്റിന് അലയൻസിൽ വരാൻ പോവാണ് June 1st. 1 by 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകണം എന്നുള്ളൊരു പ്ലാനിലാണ്.
0: സൂപ്പർ. യെസ്, ഓക്കെ. സോ താങ്ക് യു സോ മച്ച് നസീഫ് ഫോർ ജോയിനിങ് വിത്ത് മീ. ആൻഡ് ഈ ഒരു ബിസിനസ് ഐഡിയയെ കുറിച്ചിട്ടും ഹൗ ഇറ്റ് വെന്റ് ഓർ ഹൗ ഇറ്റ്സ് ഗോയിങ് എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ.
1: ഓക്കെ ഓക്കെ. താങ്ക് യു. Thanks for the opportunity.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sinu.
2: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കൂ. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
3: 2 ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: ഹോം ഡെലിവറി.

0: വെൽക്കം ബാക്ക് ടു ഗോഡ്സ് ഫേവറേറ്റ് വീഡിയോ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ കുറച്ചധികം ഹെൽത്തി ഹെൽത്തി കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പൊ എന്തായാലും നമുക്കിനി ഹോം ഡെലിവറിയിൽ ഒരു ഹെൽത്തി റെസിപ്പിയും കൂടി പറഞ്ഞാലോ, അതും ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഹെൽത്തി റെസിപ്പി കേട്ടോ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ആ ഒരു റെസിപ്പി എന്താണെന്ന് ചോദിച്ചാൽ, ബ്ലൂബെറി പ്രോട്ടീൻ മഫിൻസ് വിത്ത് ഓട്സ് ആൻഡ് ഗ്രീക്ക് യോഗർട്ട്. ആ കേൾക്കുമ്പോ തന്നെ എന്തൊരു സുഖം.
1: ടേസ്റ്റ് ഓഫ് ദി ആവർ ബ്രോട്ട് യു ബൈ BMR Parva Village സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: അപ്പോൾ ഇന്നത്തെ ബിരിയാണി മഖാനിയിൽ പോയി ലഞ്ച് കഴിക്കാനായിട്ട് മറക്കരുത്. അതിൻ്റെ കൂട്ടത്തിൽ ലഞ്ചൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു സ്വീറ്റ് ക്രേവിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഫിൻസാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ ബേസിക്കലി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആൽമണ്ട് ഫ്ലോറാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. സാധാരണ ഓൾ പർപ്പസ് ഫ്ലോറൊക്കെ എടുക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടൂല, അതുകൊണ്ടാണ് ആൽമണ്ട് ഫ്ലോർ എടുക്കേണ്ടത്. പിന്നെ ബ്ലൂബെറീസ്, നല്ല ഫ്രഷ് ബ്ലൂബെറീസ് കിട്ടിയാൽ അത്രയും നല്ലത്. ബേക്കിംഗ് പൗഡർ വേണം, നല്ല റോൾഡ് ഓട്സ് വേണം, അതിനോടൊപ്പം തന്നെ പ്രോട്ടീൻ പൗഡർ എടുത്താൽ അത്രയും നല്ലത്. ഈവൻ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ദിസ് ഇസ് എ ഗ്രേറ്റ് ഡെസേർട്ട് ഓപ്ഷൻ ഫോർ യു ഗൈസ്. പിന്നെ ഹണി, ഗ്രീക്ക് യോഗർട്ട്, രണ്ട് മുട്ട, പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരു പഴുത്ത പഴം എടുക്കുക, രണ്ടെണ്ണം എടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ. ഈ ബനാന, അതിനോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സും ഒക്കെ കൂടെ ചേരുമ്പോഴത്തേക്കും, അതിൻ്റെ കൂടെ ഹണിയൊക്കെ ചേരുമ്പോഴത്തേക്കും ആവശ്യത്തിലധികം മധുരം ഉണ്ടാകും ഇതിന്. പിന്നെ അതിനോടൊപ്പം ഈ എഗ്ഗാണെങ്കിലും ഗ്രീക്ക് യോഗർട്ട് ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വരുന്നത് കൊണ്ട് നമുക്ക് നല്ല ഒരു ഒരു ബോഡിക്ക് വേണ്ടി നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആണ്, പ്രോട്ടീൻ പൗഡർ ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ ബ്ലൂബെറീസ് ഉള്ളത് കൊണ്ട് തന്നെ അതും ഈ പറഞ്ഞ പോലെ ഫ്രോസൺ എടുക്കാതെ ഫ്രഷ് എടുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. സോ ബേസിക്കലി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഓവൻ, അത് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക 180°C. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു 12 cup മഫിൻസിൻ്റെ പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് ഈ പറഞ്ഞ ഓട്സ് ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് ഒരു ലാർജ് ബോൾ എടുത്തതിന് ശേഷം നല്ല പോലെ ഈ പറഞ്ഞ പഴം ഒന്ന് ഫോക്ക് വെച്ചിട്ടൊക്കെ തന്നെ നല്ല പോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. അത് നല്ല സ്മൂത്തായതിനു ശേഷം അതിലേക്ക് രണ്ട് എഗ്ഗ് ഇട്ട്, ഗ്രീക്ക് യോഗേർട്ട് ഇട്ട്, ഹണി പ്രോട്ടീൻ പൗഡറും കൂടി ഇട്ട് നന്നായി വിസ്ക് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ അത് നല്ല സ്മൂത്ത് ആൻഡ് ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് എത്തുന്നതായിരിക്കും. അതിലേക്കാണ് ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുന്നത്. അതായത് ഈ പറഞ്ഞ ആൽമണ്ട് ഫ്ലോ, പിന്നെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ്, അതുപോലെ തന്നെ ഹോൾ ഓട്സ് കുറച്ച് ഒന്നിടുക, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ സോൾട്ടും ഇട്ടിട്ട് നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഒരു കപ്പ് കേക്കിൻ്റെ ആ പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇൻ ബിറ്റ്വീൻ ആ ബ്ലൂബെറീസൊക്കെ തന്നെ ഒന്ന് സ്റ്റഫ് ചെയ്ത് വീണ്ടും ബാക്കി കുറച്ചും കൂടി ഫില്ല് ചെയ്തതിന് ശേഷം മുകളിൽ നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് ഇടാനായിട്ട് പറ്റും നമ്മുടെ ആൽമണ്ട്സ്. അതൊക്കെ ഒരു ജസ്റ്റ് ടോപ്പിംഗ്സ് പോലെ ഇട്ടതിന് ശേഷം അത് സെറ്റായി നേരെ അവനിലേക്ക് കയറ്റുക, ബേക്ക് ചെയ്യുക. ബേക്ക് ചെയ്തതിന് ശേഷം ഒരു 20-26 minutes മതി. ഒന്ന് ജസ്റ്റ് ടൂത്ത് പിക്ക് വെച്ചൊന്ന് നോക്കുമ്പോഴത്തേക്കും സെൻറ്റർ ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമ്മുടെ ഈ ഒരു ഹെൽത്തി മഫിൻ റെഡിയാണ്. അത് കഴിഞ്ഞ് ഒരു 15-20 minutes നമ്മളൊന്ന് ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഇത് മാറാനായിട്ടൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, കൂൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെൽത്തി മഫിൻ റെഡിയാണ്.
1: ടേസ്റ്റ് ഓഫ് ദി ആവർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR Parva Village. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: അപ്പോൾ ബിരിയാണി മഖാനിയിൽ പോയി നിങ്ങളുടെ ലഞ്ച് ഓപ്ഷൻ ആക്കാനായിട്ട് മറക്കണ്ട. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഡെസേർട്ടും കൂടി പറഞ്ഞു തന്നില്ലേ, അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതും ട്രൈ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഇതൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം എനിക്ക് പോകേണ്ട സമയമായിരിക്കാണ് കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ. അപ്പോൾ അതുവരെ കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സ്ലോ 91.7 FM. ഇനി സിനിമാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഏകദേശം വൈകുന്നേരം കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇപ്പം ഞാൻ നല്ലൊരു പാട്ട് വെച്ച് തരാനായിട്ട് പോവുകയാണ്. എന്താണ്, ഷാജി മൂവിയിൽ നിന്നുള്ള പാട്ടാണ് വരാനായിട്ട് പോകുന്നത്. സോ ആമി പാടിയ ഒരു മ്യൂസിക് കേട്ട് നമ്മളുടെ റേഡിയോ സ്ലോ കേട്ട് നിങ്ങളുടെ ഡ്രൈവ് അടിപൊളിയാവട്ടെ.

0: ഹലോ നമസ്കാരം, ഞാൻ സുദേവ് നായർ.
1: അഞ്ഞൂറ്റിയിലെ മൈക്കിളുടെ അടുത്ത് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
2: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്റെ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
6: The big, the big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
7: Joyalukkas, world's favorite jeweler.
8: Matinee classics.
9: Matinee classics.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കും.

0: മിസ്സസ് കല്യാണി പ്രിയദർശൻ.
1: അപ്പൊ ചന്ദ്രശേഖരും സൂപ്പർ ഹീറോ ആണോ?
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Matinee Classics.

0: മലയാളികൾക്ക് അരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
1: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
0: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജിത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
2: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
0: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
1: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
0: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: Radio Sunil 91.7 FM.

ഇന്ദ്രപ്രസ്ഥ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 2 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് മാറ്റിനി മാഷപ്പ്. വിശേഷങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇനിയിപ്പോൾ സിനിമയുടെ ലോകത്തേക്ക് നമ്മൾ എത്തുകയാണ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് അറിഞ്ഞു പോകാനായിട്ട് പോകുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ പാട്ട് വന്ന സമയത്ത് ഇതാ അലിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ബിജു നാരായണൻ സോങ് സൂപ്പർ മാറ്റിനി മാഷപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാട്ട് കേട്ടതിൻ്റെ സന്തോഷം ദാ ഇങ്ങനെ അലി അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു അലി. കുറച്ചു മുമ്പ് അലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു മാറ്റിനി ക്ലാസിക്സിൻ്റെ പാട്ടുകൾ സൂപ്പർ സോങ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ സിനിമ ലോകത്തെ വിശേഷങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇന്ന് ആദ്യം ഷെയർ ചെയ്യാനായിട്ടുള്ളത് ലാലേട്ടൻ്റെ ഒരു സിനിമ കൂടി റീ റിലീസായിട്ട് എത്താനായിട്ട് പോവുകയാണ്. നാളത്തെ ദിവസം നമ്മളെ സംബന്ധിച്ച് നമ്മൾ വെയിറ്റിംഗ് ആണ്. ദൃശ്യം 3 കാണാനായിട്ടുള്ളൊരു വലിയൊരു ഒരു ഒരു കാത്തിരിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ ദൃശ്യം 3 ആയിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും. അത്രമാത്രം ആകാംക്ഷയോടുകൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഏതായാലും ഇനി ലാലേട്ടൻ്റെ ഒരു സിനിമ കൂടി റീ റിലീസിന് എത്താനായിട്ട് പോവുകയാണ്. ലാലേട്ടൻ സിബി മലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിൽ വന്ന ഒരു ചിത്രമാണ് ഇനി റീ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതേത് സിനിമയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടോ? ലാലേട്ടൻ സിബിമലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിലെ ഒരു ക്ലാസിക് മൂവി വീണ്ടും റീ റിലീസായിട്ട് എത്താനായിട്ട് പോവുകയാണ്. ഏത് സിനിമയാണ് എന്നുള്ളത് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. വർഷം ഞാൻ പറയാം, 1989 പുറത്തിറങ്ങിയ സിനിമയാണിത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളതൊന്ന് ഗസ്. ഓ കറക്റ്റാണ്, ഷിജു അയച്ചു തന്നു കേട്ടോ. ഷിജു ആണ് ആദ്യം അയച്ചിരിക്കുന്നത് ഏത് മൂവി ആണെന്നുള്ളത്. ഓക്കെ, കറക്റ്റായിട്ട് തന്നെ ഷിജു പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പ്രണവ്, പ്രണവേ ആ മൂവി അല്ല കേട്ടോ. പ്രണവ്, പ്രണവിൻ്റെ റൈറ്റ് ആൻസർ അല്ല, പ്രണവ് ഭരതായിരുന്നു തോന്നുന്നു അയച്ചു അല്ലേ. എനിക്ക് ആ മെസ്സേജ് ഡിലീറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബിനോയ് ജോയി കറക്റ്റാണ്, ആ മൂവി തന്നെയാണ് കേട്ടോ വരാനായിട്ട് പോകുന്നത്. ആ സിനിമ തന്നെയാണ് ലാലേട്ടൻ സിബിമലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ചിത്രം, വീണ്ടും ഒരു ക്ലാസിക് മൂവി നമുക്കരികിലേക്ക് വീണ്ടും എത്താനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഓൾറെഡി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏത് മൂവിയാണെന്നൊന്ന് പറഞ്ഞോളൂ, ഞാൻ അതിൻ്റെ വിശേഷങ്ങൾ വഴിയെ ഷെയർ ചെയ്യാം കേട്ടോ. മിന്നൂസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്കൂളിൽ നിന്ന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം മിന്നൂസും നമ്മളുടെ കൂടെ ഈ ടൈമിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം മിന്നൂസിനെ പോലെ ഇപ്പം നമ്മളെ കേട്ടു പോകുന്ന കുട്ടീസ് ആരെങ്കിലും ഉണ്ടോ? മിന്നൂസ് ഇപ്പം മെസ്സേജ് ചെയ്ത പോലെ തന്നെ ഇപ്പം കേട്ടു പോകുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും മെസ്സേജ് അയച്ചോളൂ കേട്ടോ. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. ജുബിൻ കറക്റ്റാണ് കേട്ടോ, കറക്റ്റാണ്, ആ മൂവി തന്നെയാണ് റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് പ്രണവ് ചോദിക്കുന്നത് ദശരഥമല്ല, ഇത് 3 അക്ഷരം മാത്രമേ ഉള്ളൂ സിനിമയുടെ പേര്. ഓക്കെ, ഷെഫീക്കെ കറക്റ്റാണ് കേട്ടോ, ആ മൂവി തന്നെയാണ് ഇനി വീണ്ടും റീ റിലീസിന് എത്താനായിട്ട് പോകുന്നത്. ലാലേട്ടൻ്റെ ഒരു ചിത്രം കൂടി റീ റിലീസായിട്ട് എത്താനായിട്ട് പോകുന്നു. 89 പുറത്തിറങ്ങിയ സിനിമയാണിത്. ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് മാറ്റിനി മാഷപ്പ് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതാണ് സിനിമ എന്നുള്ളത് മെസ്സേജിൽ പറഞ്ഞോളൂ. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കുന്ന പാട്ട് അച്ചായൻസ് എന്ന മൂവിയിലെ പാട്ടാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് ആക്ടർ ഉണ്ണി മുകുന്ദൻ ആണ് കേട്ടോ. ഉണ്ണി മുകുന്ദൻ പാടിയ പാട്ടാണ്. ക്വസ്റ്റ്യൻ 1 more time. ഓക്കെ, ലാലേട്ടൻ സിബിമലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിലെ ഒരു ക്ലാസിക് മൂവി വീണ്ടും റീ റിലീസിനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഏതാണ് ആ ചിത്രം എന്നുള്ളതാണ് ചോദ്യം. മെസ്സേജുകൾ പോരട്ടെ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
1: മോർണിംഗ് സവാരി,
2: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
3: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
6: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
7: Just feel like you.
8: This is Matinee Masha, only on
9: Radio Suno 91.7 FM.
8: Matinee Masha,
10: brought to you by Safari, world class shopping experience, Doha, Qatar.
11: And
3: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

മാറ്റിനി മാഷ വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയമാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമയുടെ പേര്. ലാലേട്ടൻ ഒരു സിനിമ വീണ്ടും റീറിലീസായിട്ട് എത്താൻ പോകുന്നു. ഏത് ചിത്രമാണ്? സിബി മലയിൽ ലോഹിതദാസ് ലാലേട്ടൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഒരു ക്ലാസിക് മൂവിയാണത്. ഏതാണ് ഈ ചിത്രം എന്ന് ചോദിച്ചു വരായിരുന്നു. നെക്സ്റ്റ് ഒരു മെസ്സേജ് നമുക്ക് അയച്ചിട്ടുള്ളത് സ്മാർട്ട് യൂണിഫോംസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ്. മിഥുനമാണോ എന്ന് ചോദിക്കുന്നു. അല്ലാട്ടോ, ശ്രീറാം റൈറ്റ് ആയിട്ട് പറയുന്നുണ്ട്. യു സി ക്രിസ്റ്റീന, ക്രിസ്റ്റീനയും റൈറ്റ് ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട് ഏതാണ് ആ മൂവി എന്നുള്ളത്. സാജിദ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, സാജിദും കറക്റ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. മിന്നൂസിന്റെ അക്കൗണ്ടിൽ നിന്നും മിന്നൂസും കറക്റ്റ് ആയിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. കൂടെ അൻഫാൽ ധനമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ധനമല്ലാട്ടോ, മറ്റൊരു സിനിമയാണ്. ഓക്കെ, ഏതാണ് ആ മൂവി എന്നുള്ളത് ഞാൻ പറയാം. നമുക്കൊക്കെ ആ സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത് ലാലേട്ടന്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ആ ചിത്രം എന്ന് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും. കിരീടം എന്ന് പറയുന്ന ചിത്രമാണ് വീണ്ടും നമുക്കരികിലേക്ക് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്ന സിനിമ. മലയാള സിനിമയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഇടം നേടിയ ലോഹിതദാസ് സിബി മലയിൽ ടീമിന്റെ ചിത്രമാണ് കിരീടം. ലാലേട്ടന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് സേതുമാധവൻ എന്ന് പറയുന്നത്. 1989 ഈ സിനിമ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ വീണ്ടും ഡോൾബി അറ്റ്മോസ്ഫിയറിലെ 4K ദൃശ്യ ഭംഗിയിൽ നമ്മൾ റീറിലീസിനായിട്ട് ഈ ചിത്രം ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ജൂൺ മാസത്തിലായിരിക്കും സിനിമ റീറിലീസായിട്ട് എത്താനായിട്ട് പോകുന്നത്. ഏതായാലും കിരീടം സിനിമയുടെ കുറച്ച് വിശേഷങ്ങൾ കൂടി എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതിനു മുൻപ് അടുത്ത പാട്ടിലേക്ക്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: Hi, this is Shah
5: Cousin. ramone ranga chadan kaanikum nu parna kaanikum. Amban, Tarsi,
6: Odi Magra.
7: You are listening to
4: Radio Suno 91.7.
8: This is Matinee Masha, only on
9: Radio Suno 91.7 FM. Matinee Masha.
10: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
11: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

കിരീടം എന്ന സിനിമയുടെ വിശേഷങ്ങളാണ്. ആ സിനിമ റിലീസായിട്ട് വീണ്ടും നമുക്ക് അരികിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. കൃപ ഫിലിംസിന്റെ ബാനറിൽ എൻ കൃഷ്ണകുമാറും അല്ലെങ്കിൽ കിരീടം ഉണ്ണി അദ്ദേഹവും ദിനേശ് പണിക്കരും ചേർന്നിട്ടാണ് കിരീടം എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ലാലേട്ടൻ എന്ന ആ ഒരു നടനിലെ മോഹൻലാൽ എന്ന നടനെ അതുവരെ കാണാത്ത ഒരു തലത്തിലേക്ക് ഉയർത്തിയ സിനിമയായിരുന്നു കിരീടം. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ പേര് പറയുന്ന സമയത്ത് നമുക്ക് ആ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും, അയാളുടെ ഒരു നിസ്സഹായത എന്താണെന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ ചില സിനിമകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ, സിനിമയുടെ പേര് പറയുന്ന സമയത്ത് തന്നെ നമ്മളുടെ മനസ്സിലേക്ക് കഥാപാത്രങ്ങൾ വരിക. അങ്ങനെ ഉള്ള ഒരു പ്രത്യേകത ഈ സിനിമയ്ക്ക് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കേട്ടോ. കിരീടം എന്ന് ഓർക്കുന്ന സമയത്ത് തന്നെ സേതുമാധവൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം നമ്മുടെ കൺമുന്നിലേക്ക് വരും എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ലോഹിതദാസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യ മനസ്സ് അറിയുന്ന ഒരു മാസ്റ്റർ സ്റ്റോറി ടെല്ലറുടെ എഴുത്തിൻ്റെ ഒരു വലിയ ഭംഗി കൂടിയായിരുന്നു അല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സിബി മലയിൽ എന്ന ആ ഒരു ക്രാഫ്റ്റ്മാൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സംവിധാനവും അവിടെ നമ്മൾ കാണാൻ പറ്റി. മാത്രമല്ല ജോൺസൺ മാഷിൻ്റെ ആ ഒരു സംഗീതം, ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കണ്ണീർ പൂ പോലെ ആ പാട്ടിൻ്റെ വരികളും ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഒരു ചെറിയ ചോദ്യം, കിരീടം എന്ന സിനിമയിൽ തിലകൻ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
0: Qatarinde Mandi Paradise, rich Arabian flavors umai Zamzam Mandi.
3: മന്തി മദ്ബി മദ്ഫൂൻ മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കൂ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: This is Matinee Marsha.
1: 91.7 FM.
2: Brought to you by
6: Safari, world-class shopping experience, Doha, Qatar,
2: and
3: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piece kalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

കിരീടത്തിലെ സേതുമാധവൻ നമ്മുടെ മനസ്സിലെ ഒരു നൊമ്പരം തന്നെയാണ്. നമുക്ക് പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിൽ, ലാലേട്ടൻ ചെയ്ത കഥാപാത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെയാണ് സേതുമാധവൻ. അതുപോലെ തന്നെയാണ് അതേ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് തിലകൻ, അദ്ദേഹം അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തിന്റെ പേര് ഓർമ്മയുണ്ടോ എന്നുള്ളത് കൂടി ഞാൻ ചോദിച്ചു വരുന്നുണ്ട്. കത്തി താഴെയിടാ, നിന്റെ അച്ഛനാടാ പറയുന്നത് എന്ന് പറയുന്ന ആ ഒരു രംഗം എക്കാലത്തെയും മലയാളത്തിലെ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ വൈകാരിക തീവ്രതയുള്ള ഒരു മികച്ച രംഗങ്ങളിൽ ഒന്നാണത്. ആ സിനിമയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് താരങ്ങളെ നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. തിലകൻ സാർ, മാമുക്കോയ, ഉടുവിലിന് കൃഷ്ണൻ, മുരളി, കൊച്ചിൻ ഹനീഫ, തിക്കുറിശി, കവിയൂർ പൊന്നമ്മ, ഫിലോമിന, ശ്രീനാഥ്, മോഹൻരാജ് അതായത് കിരിക്കാടൻ, ജോസ്, കനകലത, ജോണി, അങ്ങനെയുള്ള ഒരുപാട് താരങ്ങളെ നമുക്ക് വീണ്ടും ഒന്നുകൂടി കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് കൂടി ഈ കിരീടം റീറിലീസ് എത്തുന്ന സമയത്തുണ്ട് കേട്ടോ. കിരീടത്തിൽ തിലകൻ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് അച്യുതൻ നായർ എന്നുള്ളത് തന്നെയായിരുന്നു. ജുനൈദിന്റെ മെസ്സേജ് കുറച്ചു മുമ്പുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും മാറ്റ്നി മാഷപ്പിന്റെ ഈ ഒരു സമയത്തെ സിനിമാ വിശേഷങ്ങൾ ഞാൻ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കിരീടം എന്ന സിനിമയിലെ പാട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഗുഡ് ബൈ പറയുന്നത്. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങൾക്കരികിലേക്ക് വരുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം RJ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.
4: Hi, this is Nevin Poli.
5: You're listening to
4: Radio Sunam.

0: വചനങ്ങളിലൂടെ. നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക, കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
2: Good afternoon. Beautifully, ഒരു ആഫ്റ്റർനൂൺ ഇങ്ങനെ കടന്നു പോവുകയാണ്. മെയ് 20th ബുധനാഴ്ച ദിവസം സന്ദീപാണ് ജോയിൻ ചെയ്യുന്നത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ ദ മാറ്റിനി മാഷപ്പിന്റെ ടൈം. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഞാനും ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ടൈം എല്ലാവരും റെഡിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് എന്നുള്ളത് അറിയാം. വൈ? ബിക്കോസ് ദാ നാളത്തെ ഒരു ദിവസം ഭയങ്കര ആൻറ്റിസിപ്പേഷൻ, ഐ മീൻ ഇന്നത്തെ ദിവസം ആയിരിക്കും കംപ്ലീറ്റ് ആൻറ്റിസിപ്പേഷൻ, ബിക്കോസ് നാളെ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. സിനിമയെ പറ്റിയിട്ടുള്ള വിലയിരുത്തലുകൾ വരാൻ പോകുന്നു. എന്തായാലും ആ ഒരു മൂവി I'm talking about none other than and also this particular movie oru vaad expectations aanu malayala cinemaku thannittulladum aa oru expectations naala namukku kitto laletan ee parnja pole thanne naalathe divasam nammalokke thanne wait cheedirikkana oru movie de launch ennathil upari sherikkum parna laletan birthday da annu thanne aa oru movie yum kaaryangalum okke irangumbo namukku ഒത്തിരി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത്. വെദർ ഇറ്റ് ക്യാൻ ശരിക്കും ഒരു ഹോപ്പ് നഷ്ടപ്പെടുമോ, ഒരുപാട് രീതിയിലുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. രണ്ട് തവണ ഈ പറഞ്ഞ പോലെ പിടിക്കപ്പെടില്ല എന്നുള്ളത് കൊണ്ട് ഇത്തവണ ഉറപ്പായിട്ടും പിടിക്കപ്പെടും. ഇതൊക്കെ പലയിടത്തു നിന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കമൻസാണ്. അപ്പോൾ ഈ കമൻസിലൊക്കെ എത്രത്തോളം റിയാലിറ്റി ഉണ്ട് എന്നുള്ളത് നാളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് കുറച്ച് മണിക്കൂറുകൾ കൂടെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. ടു ദ വൺസ് ഹു ആർ ലിസണിങ് ടു മീ റൈറ്റ് നൗ, എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ കൂടി പറയുന്നു. ആ ഒരു ഗുഡ് ആഫ്റ്റർനൂണോട് കൂടി നമുക്ക് മെസ്സേജൊക്കെ ഇങ്ങനെ വരേണ്ട സമയമാവുന്നുണ്ടല്ലോ. 5000997 നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശേഷമാണെങ്കിൽ അങ്ങനെ, അല്ല സിനിമാ ലോകത്ത് വിശേഷങ്ങൾ പറയാനുണ്ടെങ്കിൽ ആ വിശേഷങ്ങളും ഒന്നയച്ച് തുടങ്ങിക്കോളൂ. ഞാൻ ദാ വെയിറ്റ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
5: Joyalukkas, world's favorite jeweler.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: Radio Suno 91.7.

वेलकम वेलकम वेलकम बैक टू रेडियो सुनो 91.7 FM ഇത് മാറ്റനി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെ ഉള്ളത്. ദേ ഇവിടെ ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ സന്ദീപേട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഷൂദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മഷൂദ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഗുഡ് ആഫ്റ്റർനൂൺ. ദൃശ്യയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാരിഫ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. സിദ്ദീഖ്, രാഹുൽ, ഷൈജു, അജയ്, എസ് കുമാർ, ഷിജു, ജുനൈ, ഇതൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഗംഭീരമായിട്ടുള്ള ആഫ്റ്റർനൂൺ നേരാണ്. ഇപ്പതാ ഏറ്റവും അധികം ഇന്റർവ്യൂസ് വൈറലാവുന്നത്. ദൃശ്യം 3 കാര്യമൊക്കെ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. വരുൺ പ്രഭാകർ, അയ്യോ നാക്കുളിക്കിയതാണ്, വേറെ ഒന്നുമില്ല ഗൈസ്. സോ വരുൺ പ്രഭാകർ എന്നുള്ള ആ ഒരു പേര് തന്നെയാണ്. അതെന്താണ് ചർച്ചയാവുന്നതെന്ന് പറഞ്ഞാൽ, റോഷൻ എന്നുള്ള ആ ഒരു ആക്ടർ, ഹി ഈസ് ബേസിക്കലി ലൈക്ക് ആദ്യത്തെ ആ ഒരു ദൃശ്യം. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിലും റോഷന്റെ പേരില്ലാണ്ട് സംഭവം പോകുന്നില്ല. മുന്നോട്ട് എനിക്ക് തോന്നുന്നു വരുൺ പ്രഭാകർ എന്നുള്ള ആ ഒരു പേരിലാണ് സിനിമ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് 3 പാർട്ടാവുമ്പോഴും. പക്ഷേ ആദ്യത്തെ പാർട്ടിൽ തന്നെ അഭിനയിച്ചിട്ട് പിന്നെ ആ ഒരു സിനിമയുടെ ഭാഗമാകാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് സാധിച്ചില്ല. എനിക്കാണെങ്കിൽ പേഴ്സണലി വിഷമം വരും കേട്ടോ. ആർക്കാണെങ്കിലും ആ ഒരു വിഷമം വരും. കാരണം നമുക്ക് ഒബ്വിയസ്ലി ആദ്യത്തെ ആ ഒരു പാർട്ട് കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് കഥ. അപ്പോൾ ആ ഒരു കഥയുടെ വിഷമങ്ങൾ കാര്യങ്ങൾ, വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആര് പറഞ്ഞു ഞാൻ സിനിമയിലില്ലെന്ന്, ഞാൻ സിനിമയിലുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ വരുൺ പ്രഭാകർ, അതായത് നമ്മുടെ റോഷൻ പറഞ്ഞിരുന്ന ആ ഒരു മറുപടി. കേട്ടും കണ്ടുമൊക്കെ പോകുമ്പോൾ ശരിക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ റിലീസിൻ്റെ ഈ കാര്യങ്ങൾ ഇതിലോട്ടൊക്കെ അടുക്കുമ്പോൾ ആ ഒരു തിയേറ്റർ റിലീസിൽ വരുന്ന ദൃശ്യം 2 ഇഫ് ഐ എം നോട്ട് റോങ് OTT റിലീസായിരുന്നു, ആൻഡ് ദൃശ്യം 3 ആ ഒരു 3 എന്നുള്ളത് ശരിക്കും ബിഗ് സ്ക്രീനിൽ നമ്മൾ കാണാൻ പോകുമ്പോൾ മലയാളി മനസ്സിൽ വരാൻ പോകുന്ന വികാരം ഇസ് വേറെ ലെവൽ. അതിനൊരു ഡൗട്ടും ഇല്ല. അങ്ങനെ ഇതാ ആ ഒരു വികാരം മനസ്സിൽ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന എല്ലാ ലാലേട്ടൻ ഫാൻസിനും മലയാളികൾക്കും സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ നാളത്തെ ദിവസം ആ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാം. നാളെ അല്ല കേട്ടോ, സാറ്റർഡേ ഐ വിൽ ബി ബാക്ക് ആൻഡ് നമുക്ക് കുറേ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ തന്നെ സെറ്റാക്കാം. സാറ്റർഡേ അല്ല, സൺഡേ റിവ്യൂയിലേക്ക്. ഓക്കെ, അപ്പോൾ 2 ടൈമുണ്ട്. തേഴ്സ്ഡേ നൈറ്റ് വേണമെങ്കിൽ കാണാം. സോ ഐഡിയലി 3 തേഴ്സ്ഡേ ഈവനിങ്, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ, അങ്ങനെ 3 നമുക്ക് ഉള്ളത്. കണ്ട് അഭിപ്രായങ്ങളൊക്കെ വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചാലും മതി, ദൃശ്യം 3 എന്ന് പറഞ്ഞിട്ട് കേട്ടോ. മറക്കണ്ട, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM. സന്ദീപാണ് കൂടെ ഉള്ളത്. ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ കേട്ട് കൂട്ടുകൂടാൻ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: Qatar-il mandiyude olam theertha Danat Al Bahar-il innum juchiyude mandi melam. Grilled fish flavorukal, crab grill, barbecue prawns, butter garlic prawns thudangi ottanavadi vibhavangal. Kude Danatine signature barbecue fishum pinne a special chutneyum.
2: Authentic Arabic flavorsumai Qatar-inte all time favorite mandi spot Danat Al Bahar barbecue fish.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4001707
8: in association with
9: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
10: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oruki Daiso.
11: Daiso, let's make every outing unforgettable.
12: And
13: Marza Hypermarket, be fresh, be you. Visit your nearest store today.
14: Hi, Nyan Vedan. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പല സിനിമകളും മലയാള സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സിനിമകൾ, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഇന്ന് മാറ്റിനി മാഷപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ളതും ആ ഒരു സിനിമ ദൃശ്യം 3 നാളെ ഇറങ്ങാൻ പോകുമ്പോൾ പിന്നെ ഏത് സിനിമയെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുക. ദാ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശരിക്കും പല ഇൻ്റർവ്യൂസും എനിക്ക് എപ്പോഴും തോന്നാറുള്ള ഒരു കാര്യമാണ്, പല ആക്ടേഴ്സും അവരുടെ ആ ഒരു എക്സ്ക്ലൂസിവിറ്റി സൂക്ഷിക്കുന്നത് സിനിമയുടെ കാര്യങ്ങളൊക്കെ തന്നെ. ആദ്യമേ ഒരു കോച്ചിങ് ഒക്കെ കൊടുത്തായിരിക്കുമല്ലോ അവരെ വിടുന്നത്, അതായത് ഈ സിനിമയെ പറ്റിയിട്ട് ഇന്ന കാര്യം പറയരുത്, ഇന്ന ആളുണ്ടെന്ന് പറയരുത്, എന്താണ് റോള് എന്നുള്ളത് മാത്രം പറയുക, അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ പേര് മാത്രം പറയുക എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് ചർച്ചകൾ നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നിന്നും, അതേപോലെ തന്നെ സിനിമയുടെ പിന്നണിയിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേര് ആ ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടായിരിക്കും ഓരോ ആക്ടേഴ്സിന്. ആൻഡ് ലാലേട്ടനൊന്നും അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദേ നോ ഹൗ ദ എത്തിക്സ് ഇസ് ആൻഡ് എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് സിനിമയിലുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ചിലപ്പോൾ മക്കളായിരിക്കാം, അല്ലെങ്കിൽ വൈഫായിരിക്കാം, ഭാര്യയൊക്കെ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ലാലേട്ടന് പ്രശ്നമാവോ? ആ ഒരു പ്രശ്നത്തെ പറ്റിയിട്ടാണ് ലാലേട്ടൻ കഴിഞ്ഞ ഒരു ദിവസം ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നി. അതായത് എല്ലാവർക്കും ഞാൻ, എനിക്ക് സുഖമാണോ, എനിക്കെങ്ങനെയുണ്ട്, ഇതല്ല അറിയേണ്ടത്. ലാലേട്ടൻ പറയുന്നത് ദൃശ്യം 3 ക്ലൈമാക്സ് എന്താണ് എന്നുള്ളതാണ് വളരെ അടുത്ത സുഹൃത്തുക്കൾക്കും അതേപോലെ തന്നെ വീട്ടിൽ ഭാര്യയ്ക്കും അറിയേണ്ടത് എന്നുള്ളതാണ് ലാലേട്ടൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്കും ഇങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു, ശരിയാണ്, നമുക്ക് അത്രയും അടുത്തറിയാമെന്നുള്ളൊരു വ്യക്തിയാകുമ്പോൾ നമ്മൾ അറിയാണ്ടെങ്കിലും ചോദിച്ചു പോവും എന്താണ് ആ സിനിമയുടെ ക്ലൈമാക്സ് എന്നുള്ളത്. അതങ്ങനെ പറയാൻ പറ്റുമോ? ഇത് ലാലേട്ടൻ്റെ മറുപടിയായിരുന്നു. ഓൾ റൈറ്റ്, എന്തായാലും കേട്ടുപോയപ്പോൾ ഒരു രസമുള്ള സംഭവമായിട്ട് തോന്നി. അപ്പോൾ ഐ തോട്ട് യെസ്, നമ്മുടെ ലിസണേഴ്സിൻ്റെ അടുത്ത് ആ കാര്യം ഒന്ന് ഷെയർ ചെയ്തേക്കാന്ന്. ലാലേട്ടൻ ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ, അതായത് ജോർജ് കുട്ടി എന്നുള്ള ക്യാരക്ടർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ലോറി ഇടിച്ച് മരിച്ചു വരുന്നു. അപ്പോൾ ഇത് കളിയായിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും ശരിക്കും നമുക്ക് ആ ഒരു കാര്യം പറയാൻ പറ്റില്ലല്ലോ. അത് സ്വന്തം ഭാര്യയോടാണെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സിനിമ ഇറങ്ങിയതിന് ശേഷം എല്ലാവരും സിനിമ പോയി കണ്ട് മനസ്സിലാക്കൂ എന്നുള്ളത് ലാലേട്ടൻ ദാ എടുത്തു പറയുന്നു. തീർച്ചയായിട്ടും കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു പോയ ആ ഒരു തിയേറ്റർ റിലീസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ദൃശ്യത്തിന് ഒരുപാട് നാളിന് ശേഷം, കാരണം 2 ഇറങ്ങിയത് OTT ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വെർട്ടിക്കലിലായിരിക്കും ഈ ഒരു സിനിമ കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതും. There is no debate on that. അങ്ങനെ എല്ലാവിധ ആശംസകളും ദേ ദൃശ്യം 3 എന്നുള്ള ആ ഒരു സിനിമയ്ക്ക് നേർന്നുകൊണ്ട് നാളെ ഇതിനെ പറ്റിയിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് എത്താം. ഇപ്പോൾ തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നിങ്ങളിത് കൊണ്ടുപോകുമ്പോൾ ദിസ് ഇസ് മാറ്റിനി മാഷപ്പ്. ഞാൻ ദേ ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. അഷ്ടമി ജോയിൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായിട്ട്. ടാറ്റാ, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.

0: Radio Sino. Radio Sino. 91.7 FM. Qatar's favorite radio station. The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കൂ. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
3: 2 ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്.
4: പേര് ശരവണൻ, എനിക്ക് ഇന്നൊരു പേര്.
3: സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ.
4: ഇത് നമ്മ ടൈം. സമ്മടി അടിക്ക പോറ.
3: വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: ദിസ് ഈസ് ഓൺലി ഓൺ
0: റേഡിയോ സനോ 91.7 FM.
6: ബ്രോട്ട് ടു യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
7: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunam.
2: മലയാളികൾക്ക് അരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
3: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
2: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
4: സത്യത്തിൽ നമ്മൾ അയാളെ അല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
2: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
3: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
2: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: Good evening. Radio Suno 91.7 FM il Matinee Mashup in the time aanu. Ashtami aanu koodiyullad. ഒ ടി ടി സിനിമകളെ കുറിച്ചിട്ട് പറയേണ്ട സമയമാണ് കേട്ടോ. അതായത് നമ്മളെല്ലാവരും ഇപ്പം തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒ ടി ടി സിനിമകൾക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. അതുപോലെ മെയ് 22 ഇറങ്ങാനായിട്ട് പോകുന്ന ഒരു സിനിമയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അശ്വിനി അയ്യർ എന്ന് പറയുന്ന സംവിധായികയുടെ ഒരു സിനിമ. ആളുടെ മുൻപത്തെ സിനിമകൾക്കും ഒരുപാട് അപ്രിസിയേഷൻസ് ലഭിച്ചിട്ടുള്ളതാണ്. അതിൽ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണം സുജാത എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിലെ മഞ്ജു വാര്യർ അഭിനയിച്ച പടത്തിന്റെ റീമേക്ക് ഹിന്ദിയിൽ ചെയ്തപ്പോൾ, നിൽ ബതേഹി സന്നാഥ എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോൾ അത്രയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറായി മാറിയ ഒരാൾ തന്നെയാണ്. എന്തായാലും ഏകദേശം 240 രാജ്യങ്ങളിലായിട്ട് പ്രദർശനം ഈ ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ നൽകാനായിട്ടാണ് സിസ്റ്റം ഒരുങ്ങുന്നത്. അപ്പൊ ഇത്രയധികം രാജ്യങ്ങളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സൊനാക്ഷി സിൻഹയും അതുപോലെ തന്നെ ജ്യോതിക, അതായത് ജ്യോതിക സൂര്യ, ആ ജ്യോതികയാണ് എത്തുന്നത്. അപ്പൊ ഈ ഒരു മൂവി ഭയങ്കരമായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവി തന്നെയാണ്. ഒരു കോർട്ട് റൂം ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ത്രില്ലർ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അത് പറഞ്ഞപ്പോഴാണ്. അതുപോലെ തന്നെ മഞ്ജു വാര്യറിന്റെ മറ്റൊരു പടവും ഇതുപോലെ തന്നെ ഒ ടി ടിയിലേക്ക് എത്തിയിരിക്കുന്നു. അതിനെ കുറിച്ചിട്ടുള്ള കാര്യവും പറയണം. എന്തായാലും 22 തീയതിയിലേക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം സിസ്റ്റത്തിനായി ആമസോൺ പ്രൈമിൽ വരുന്ന മൂവിക്കായി.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: Hello, this is Aishwarya Lakshmi.
2: You're listening to
1: Radio Suno 91.7.
3: This is Matinee Masham, only on
2: Radio Suno 91.7 FM. Matinee Masham,
3: brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
1: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ.
0: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
2: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
0: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
1: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
0: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds nilnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: വെൽക്കം ബാക്ക് ടു കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. കുറച്ചു മുൻപ് ഞാനൊരു കോർട്ട് റൂം ത്രില്ലർ മൂവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് സിസ്റ്റം. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ ഫിലിമിനെ കുറിച്ചിട്ടാണ്, മിസ്റ്റർ എക്സ്. ഇതാണ് തമിഴിൽ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ കാം എല്ലാം കൂടി ആയിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള ഒരു മൂവി. ഇതിൽ ആര്യ അഭിനയിക്കുന്നുണ്ട്, ഒപ്പം തന്നെ നല്ല അടിപൊളി റോളിലെത്തുന്നത് മഞ്ജു വാര്യറാണ്. സോ ഈ ഒരു മൂവി മനു ആനന്ദിന്റെ ഡിറക്ഷനിൽ എസ് ലക്ഷ്മണൻ കുമാർ ആൻഡ് വിനീത് പ്രൊഡക്ഷൻസിൽ ഇറങ്ങുന്ന മൂവിയാണ്. ഗൗതം റാം, കാർത്തിക് ആൻഡ് ഓൾസോ ശരത് കുമാർ ഈ ഒരു മൂവിയിൽ എത്തുന്നുണ്ട്. ഈ ഒരു മൂവി

ഏപ്രിൽ മാസം. ഇനി അത് നേരെ ഒ ടി ടിയിലേക്ക് എത്തുകയാണ്. അപ്പൊ ഒ ടി ടിയിലേക്ക് എത്തുന്ന സമയത്ത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു മൂവി എത്താനായിട്ട് പോകുന്നത്. അപ്പൊ ഇനി എന്തായാലും എല്ലാവർക്കും അതിലൂടെ ഈ ഒരു മൂവി കാണാൻ പറ്റും. ഏറ്റവും വലിയൊരു കാര്യം ഇത് തന്നെയാണ്, ചില മൂവീസ് നമ്മൾ തിയേറ്ററിൽ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും, അയ്യോ നമ്മൾ മിസ്സാക്കി പോയല്ലോ, അത്രയും ഒരു ത്രില്ലർ മൂവി അല്ലേ. കാരണം ത്രില്ലറിനൊരു പ്രത്യേക ഓഡിയൻസ് തന്നെ ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, അത് കാണാൻ ഇഷ്ടപ്പെടുന്നവര്. നേരെ തിരിച്ച് അത് കണ്ട് ത്രില്ലർ ആണെങ്കിൽ പോലും ഹൊറർ പേടിക്കണ പോലെ ത്രില്ലർ കാണുമ്പോൾ തന്നെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണിത്. അതുപോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് ഒരു ഡ്രമാറ്റിക് ത്രില്ലർ ഒരു മൂവി തെലുങ്കിൽ ഇറങ്ങിയതാണ്. പക്ഷെ അതിൻ്റെ എനിക്ക് തോന്നുന്നു തമിഴ് സബ് ടൈറ്റിൽസ് ഉള്ള അല്ലെങ്കിൽ തമിഴ് രീതിയിൽ ഡബ് ചെയ്തിട്ടുള്ള വേർഷനും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതും ഈ പറഞ്ഞ പോലെ സൂപ്പർ ഒരു മൂവിയാണ്. അതിനെക്കുറിച്ച് പറയാം, പക്ഷെ കേട്ടോണ്ടേ ഇരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: സ്വീറ്റ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
1: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
0: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
2: ലുലു, where the world comes to shop. Just feel like
1: you're നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: Joyalukkas, world's favorite jeweler.
6: കണ്മണി പൂവേ, കണ്ണാടി പൂവേ.
7: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7.
9: This is Matinee Masha, only on
10: Radio Suno 91.7 FM. Matinee Masha,
11: brought to you by Safari, world-class shopping experience, Doha, Qatar, and
12: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: frequency. Now, available on Vodafone Shuf app.
1: ചേട്ടാ ഇവിടെ നട്സ് ഉണ്ടോ?
2: പിന്നെ ബ്രാഡ് മെയിൽ നട്സ് ഇല്ലാതിരിക്കോ?
1: എന്നാ ഒരു പാക്കറ്റ് നട്സ്.
2: ഹെൽത്തി ഹെൽത്തി എടാ ഹെൽത്തി കുട്ടാ. കേട്ടോ, ബ്രാഡ് മെയിൽ സ്പൈസസ്, പൾസസ്, നട്സ്, ചോക്ലേറ്റ്, കോഫി, ടീസ്, ബേക്കിംഗ് ഇൻഗ്രീഡിയൻസ് തുടങ്ങി എല്ലാം ഉണ്ട്.
3: വിപുലമായ പാർക്കിംഗ് ഓടി ബ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ്, സൽവ റോഡ്.
4: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 June 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
5: Joyalukkas, world's favorite jeweler.
6: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്.
7: എനിക്ക് ഇന്നൊരു പേര്.
6: സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ.
7: ഇത് നമ്മ ടൈം. സമ്മാടി അടിക്ക പോറ.
6: കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
9: ത്രില്ലർ മൂവീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വെൽക്കം ബാക്ക്. ഇത് മാറ്റിനി മാഷപ്പ് ആണ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മളങ്ങനെ ജ്യോതിക, സൊനാക്ഷി സിൻഹ ഒരുമിച്ചെത്തുന്ന സിസ്റ്റം കോർട്ട് റൂം ത്രില്ലർ മൂവീനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ആര്യ, ശരത് കുമാർ, മഞ്ജു വാര്യർ ഒരുമിച്ചെത്തുന്ന മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ മൂവിയെ കുറിച്ച് പറഞ്ഞു. ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ ഒന്ന് അങ്ങ് ബോളിവുഡിലാണെങ്കിൽ ഒന്ന് തമിഴിലായിരുന്നു. ഇനി എത്തുന്നത് തെലുങ്കിലേക്കാണ്. അതായത് എസ് സരസ്വതി എന്ന് പറയുന്ന ഒരു ഡ്രമാറ്റിക് ത്രില്ലർ മൂവി. ഇതിന്റെ കോ റൈറ്റർ ആൻഡ് ഓൾസോ കോ പ്രൊഡ്യൂസർ, അതിനോടൊപ്പം തന്നെ ഡിറക്ടർ, ഇതൊക്കെ തന്നെ വരലക്ഷ്മി ശരത് കുമാർ ആണ്. വരലക്ഷ്മി അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിറക്ടോറിയൽ ഡെബ്യൂ എന്ന് തന്നെ ഈ ഒരു മൂവിയെ കുറിച്ച് പറയാൻ പറ്റും. ഒപ്പം അടിപൊളിയായിട്ട് പ്രകാശ് രാജും പ്രിയാമണിയും ഈ ഒരു സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോളിലും എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സിനിമ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിൽ ഇപ്പൊ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ കാണാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ചൊല്ലുക. തമൻ മ്യൂസിക്കില് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. അഗെയിൻ ത്രില്ലർ എന്ന് ഞാൻ ഉദ്ദേശിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രണ്ട് വീട്ടിലെ അല്ലെങ്കിൽ രണ്ട് ലേഡി ക്യാരക്ടേഴ്സിന്റെ ലൈഫിലെത്തുന്ന കുറച്ച് പ്രശ്നങ്ങളും അതും ഇതുമായിട്ടുള്ള ഒരു ഒരു ഒരു എന്താ പറയുക, ഇന്റർ കണക്ഷൻസും അങ്ങനെയൊക്കെ പോകുന്നൊരു മൂവിയാണ്. കാണാൻ മറക്കരുത്. ത്രില്ലർ മൂവി സജഷൻസ് ആണ്. കുറച്ചധികം മൂവീസ് ഒ ടി ടിയിൽ വന്നതാണ് പറഞ്ഞത്. അപ്പൊ കേട്ടോണ്ടിരിക്കുക അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol safety am 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
2: In association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
2: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum barbecue sinum avashyamayathellam oruki Daiso.
3: Daiso, let's make every outing unforgettable.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Good evening, good evening, good evening. Amazing or a good evening wishes. Welcome to all my lovely listeners. This is Qatar's Happiness Frequency 91.7 FM 917 evenings in a time aanu endalum or evening ethom manoharayitte nammal dey ingane handle cheyanayittu povumbol thirchiyayittum oru vaadu visheshangal parayanundu mathurulla oru divasam annalathu basically njan ingane parayum ketta varadum kondalla May 20th budhanaazha divasam the world bee day aanu. So honey bees തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഹണി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫാക്ടുകളും കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ ദിവസം പറയാനായിട്ടുണ്ട്. സോ വേൾഡ് ബീ ഡേയിൽ ദേ ഈ ഒരു ടൈം നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സന്ദീപാണ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കും ദാ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പതിവ് പോലെ തന്നെ എൻ്റെ ആ ഒരു എനർജി ഒന്ന് ബൂസ്റ്റ് ആവാൻ. എവിടെ നമ്മുടെ ഈവനിങ് മെസ്സേജസ് 5000-0917 നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞാൻ ദേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് റെഡി ആയിട്ട്. ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ ദായച്ചു തുടങ്ങേണ്ട സമയമാകുന്നു. ഈ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു വിഷസോടെ മറ്റ് എന്താണ് പ്ലാനിങ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവരെ തീർച്ചയായിട്ടും ദാ ഒരു ഗെയിമിൻ്റെ അപ്ഡേറ്റ്, മാച്ചിൻ്റെ അപ്ഡേറ്റ് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരെ എല്ലാവർക്കും തന്നെ ഒരു വണ്ടർഫുൾ ഗുഡ് ഈവനിങ് ഒരിക്കൽ കൂടി വിഷ് ചെയ്യുന്നു. ആൻഡ് വെൽക്കമിങ് യു ടു 917 ഈവനിങ്സ് വൺസ് അഗൈൻ. നിങ്ങളുടെ ഡ്രൈവിൽ ഞാനും കൂടെ ജോയിൻ ചെയ്യുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നുകൊണ്ട് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 11:47. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
1: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതൊരു
0: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
2: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
0: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
1: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
0: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: ഹലോ, ഞാൻ അനുസിതാര.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

0: ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
1: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
0: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
2: ലുലു, where the world comes to shop. Just feel like
3: you're അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും

0: ഒരു കൂപ്പൺ 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: 917 evenings.
3: വെൽക്കം ബാക്ക്. ഇത് ഐ പി എൽ T20 അപ്ഡേറ്റ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ ഈവനിങ്. അതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് രണ്ട് ടീമുകൾ, അതിഭയങ്കരമായിട്ടുള്ള മത്സരം നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. കൊൽക്കത്ത ആൻഡ് മുംബൈ, 65-ാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഇങ്ങനെ ദേ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ കൊൽക്കത്ത സ്റ്റേഡിയം ഇസ് എക്സ്ട്രാ എക്സൈറ്റഡ്. ഒരു എക്സൈറ്റ്മെന്റിനും കുറവില്ല. സോ എന്തായാലും ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്തയിൽ ഏറ്റവും അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള മാച്ചിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഞാൻ ദേ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ആൻഡ് നമുക്ക് ആ ഒരു അപ്ഡേറ്റ്, ഐ പി എൽ സ്കോർ അപ്ഡേറ്റിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ. T20 സ്കോർ അപ്ഡേറ്റ്
4: brought to you by ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോകുന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർ കദീം വക്ര, VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്ബ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ @ ബ്രൂക്സ് കഫേ ഖത്തർ. സർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
5: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
6: In association with
7: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേസി രുചിയുമായി ദേസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
3: യെസ്, അപ്പോൾ നമുക്ക് കൊൽക്കത്ത ടീം ദേ ആ ഒരു ടോസും കാര്യങ്ങളും ഒക്കെ വിൻ ചെയ്തതിന് ശേഷം ബൗൾ ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുത്ത് 5-ാമത്തെ ഓവർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്നു. മുംബൈ ഏറ്റവും മനോഹരമായിട്ട് തന്നെ സ്ട്രൈക്കൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിക്കറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. 3 വിക്കറ്റ് ഓൾറെഡി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും 5-ാമത്തെ ഓവറിലേക്ക് ഓൾമോസ്റ്റ് 5-ാമത്തെ ഓവർ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ 33 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിലാണ് മുംബൈ ഉള്ളത്. മുംബൈ ഹൗ യു ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ് എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് ലെറ്റ്സ് സി, ഫിംഗേഴ്സ് ക്രോസ്ഡ്. അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ രണ്ട് ടീമുകളും പെർഫോം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. 65-ാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊൽക്കത്ത മുംബൈ ഏറ്റവും മനോഹരമായിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ഞാനും കൂടെയുണ്ട്. ലാസ്റ്റ് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് പോയത് ഒരു പ്രതീക്ഷയില്ലാത്ത വിക്കറ്റായി പോയോ കേട്ടോ. എന്തായാലും ക്യാമറൂൺ ഗ്രീനാണ് ആ ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. വിച്ച് സം വേർ എനിക്ക് എവിടെയോ എവിടെയോ ഒരു വിഷമം, എന്താണെന്ന് അറിയില്ല ആ ഒരു വിഷമം. അതേപോലെ തന്നെ നമുക്ക് ആ 3 വിക്കറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ള ഡൈജസ്റ്റ് ആവുന്നുമില്ല. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ദാ ഈ ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. 5-ാമത്തെ ഓവർ ഓൾമോസ്റ്റ് അവസാനിക്കുന്നു. 34 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ. മുംബൈ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്ന സ്കോർ എത്രയായിരിക്കും എന്നുള്ളത് വി വിൽ ഹാവ് ടു ഗെസ്. ബട്ട് ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓൺലി ഓൺ ഖത്തർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: ഹായ് നമസ്കാരം, ഞാനിന്ന് സ്വന്തം അപ്പം ചേർത്താണ്. നമ്മുടെ സ്വന്തം ഗസ്റ്ററിലെ റേഡിയോ സിനിമ.

ലൈഫ് ഈസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് അല്ലേ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണോ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവം ദേ ഐ പി എല്ലിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് നേരെ ഐ പി എൽ വിശേഷങ്ങളിലേക്ക് വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻ വൺസ് അഗൈൻ ടു ഐ പി എൽ ടി20 അപ്ഡേറ്റ്സ്. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവം, പച്ചപ്പിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്റ്റേഡിയം ദാ ഇപ്പോ കംപ്ലീറ്റ് വൈറ്റ് കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വെൻ ഐ സെഡ് ദാറ്റ്, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മഴ അത്യാവശ്യം നല്ല രീതിയിൽ പണി കൊടുത്തിട്ടുണ്ട് രണ്ട് ടീമുകൾക്കും തന്നെ. മഴ കാരണം ചെറുതായിട്ടൊന്ന് ഗെയിം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത്. റെയിൻ സ്റ്റോപ്സ് പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റുകൾ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. 65th ഇന്ത്യൻ പ്രീമിയർ ലീഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേഡിയം, അതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ മഴ വരുന്നതുകൊണ്ട് തന്നെ, മഴ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഗെയിം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് മുംബൈ ആൻഡ് ഓൾസോ കൊൽക്കത്ത. എനിക്ക് തോന്നുന്നു മുംബൈക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും ഈ ഒരു ടൈമിൽ ആ ഒരു ഗെയിം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുമ്പോൾ. ദേ ക്യാൻ പ്ലാൻ എ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് റീ എനർജൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇറ്റ് സേസ് ലൈക്ക് വി നീഡ് എ ടൈം, ആ ഒരു പോസ്, ആ ഒരു ബ്രേക്ക്, നേച്ചേഴ്സ് കോൾ, വട്ട് എവർ യു കോൾ ഇറ്റ്, തീർച്ചയായിട്ടും ആ ഒരു സംഭവം ഇന്ന് ദേ മുംബൈയുടെ സൈഡിൽ ഉണ്ട്. സോ ഇത്രയും ഒരു ടൈമും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ മുംബൈ ഇന്ന് ജയിക്കുമോ വെയിറ്റ് ചെയ്ത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. അതിഗംഭീരമായിട്ടുള്ള മഴ തന്നെയാണ് സ്റ്റേഡിയത്തിലുള്ളത്. ബട്ട് ദെൻ സ്റ്റേഡിയം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് സെക്വയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ലെറ്റ് സീ, എവറിബഡി ഈസ് വെയിറ്റിംഗ്, എല്ലാവരുടെ കണ്ണും ആകാശത്തേക്കാണ്, മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ആ മഴ ശമിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട്. ബട്ട് ദെൻ യെസ്, വി ഓൾ ആർ വെയിറ്റിംഗ്, ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻഡ് എക്സ്പെക്ട് ദ ഗുഡ് ടു ഹാപ്പൻ അല്ലേ. കൊൽക്കത്ത ആൻഡ് മുംബൈ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ പെർഫോമൻസുകൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്നപ്പോൾ ഓൺ ക്രീസ് ഉണ്ടായിരുന്നത് തിലക് വർമ്മ ആൻഡ് ഓൾസോ ഹർദിക് പാണ്ഡ്യ ആണ്. രണ്ടുപേരും കൂടി ഇനി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഈ ഒരു ബ്രേക്കിന് ശേഷം, സ്പെഷ്യലി ആ ഒരു മഴ കാരണം മാറ്റിവെച്ചിരിക്കുന്ന ടൈം, എനിക്ക് തോന്നുന്നു അവർക്കൊന്ന് റീവാംപ് ചെയ്യാനായിട്ടുള്ള സമയം തന്നെയാണ്. ആ റീവാംപ് ഒക്കെ കഴിഞ്ഞ് ഏറ്റവും അടിപൊളിയായിട്ട് തിരിച്ചു വരാൻ മുംബൈക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഐ പി എൽ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത് സന്ദീപാണ് ഫ്രം റേഡിയോ സുനോ 91.7 FM സ്റ്റുഡിയോയിൽ നിന്ന്. മനോഹരമായ പാട്ടുകളും ബാക്ക് ടു ബാക്ക് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് എല്ലാവർക്കും തന്നെ. നേരുമ്പോൾ നമ്മൾ ശരിക്കും ഇന്നത്തെ ദിവസത്തെ ആ ഒരു പ്രത്യേകതയിലോട്ട് കൂടി പോകേണ്ടതായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വരാം. ഇപ്പോൾ ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ചേട്ടാ, ഇവിടെ നട്സ് ഉണ്ടോ?
4: പിന്നെ ബ്രാഡ്മെയിൽ നട്സ് ഇല്ലാതിരിക്കോ?
3: എന്നാ ഒരു പാക്കറ്റ് നട്സ്.
4: ഹെൽത്തി ഹെൽത്തി എടാ, ഹെൽത്തി കുട്ടാ. കേട്ടോ, ബ്രാഡ്മെയിൽ സ്പൈസസ്, പൾസസ്, നട്സ്, ചോക്ലേറ്റ്, കോഫി, ടീസ്, ബേക്കിംഗ് ഇൻഗ്രീഡിയൻസ് തുടങ്ങി എല്ലാം ഉണ്ട്.
5: വിപുലമായ പാർക്കിംഗ് ഓടി ബ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ്, സൽവ റോഡ്.
6: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
6: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
5: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
8: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
1: യു ആർ ലിസണിംഗ് ടു
8: 91.7 റേഡിയോ.

0: ഐ പി എൽ അപ്ഡേറ്റ് എന്തായാലും പതിവ് പോലെ പറയാനായിട്ട് ഇന്ന് ആ ഗെയിം അങ്ങടെ സ്റ്റോപ്പ് ആയിരിക്കുകയാണ് മഴ കാരണം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേഡിയം ആ ഒരു ഗെയിമും അധികം തന്നെ നമുക്ക് നമ്മുടെ മുംബൈക്ക് നല്ല ദിവസമായിരുന്നില്ല തുടങ്ങിയപ്പോൾ. ബട്ട് ദെൻ ആ ഒരു മാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പതിയധികം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മേ ബി ഈ ഒരു ടൈം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മുംബൈക്ക് ഒന്ന് ട്രാക്കിലേക്ക് വരാനായിട്ട് സാധിക്കും. കൊൽക്കത്ത ഏറ്റവും മനോഹരമായിട്ട് തന്നെ ആ ഒരു ഗെയിം സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. സോ ലെറ്റ്സ് സീ ഹൗ ടുഡേയ്സ് ഗെയിം ഇസ് ഗോയിങ് ടു ഗോ എന്നുള്ളത് ഏറ്റവും ഒരു ഒരു മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അത് ഇന്നത്തെ ദിവസമാണ് നടക്കുന്നത് എങ്കിൽ തലേ ദിവസം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇല്ലേ? അങ്ങനെ ഒരു ഫീലിങ്ങിലൂടെ ഞാൻ എന്തായാലും കടന്നു പോകുകയായിരുന്നു ആ ഒരു കഥയിലേക്ക് തന്നെയാണ് ഈ ഒരു ടൈം നിങ്ങളതേ കൊണ്ടുപോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ സ്റ്റോറി 917 ഈവനിങ്സിലൂടെ. Once again, welcome back. Radio Sono 91.7 FM. ഇത് 917 ഈവനിങ്സിൻ്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ചായയ്ക്ക് കുടിച്ച് എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്ന ആ ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ എൻ്റെ കഥയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ആദ്യം പറയാനുള്ളത് സൗഹൃദത്തിൻ്റെ കാര്യം തന്നെയാണ്. ബിക്കോസ് ഫ്രണ്ട്ഷിപ്പ് ഇസ് സംതിങ് ദാറ്റ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് ആരാണ് നമ്മളുടെ ആ ഒരു റൈറ്റ് പോയിന്റിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധിക്കില്ല. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു ചെറിയ വലിയ കൊച്ചു വർത്തമാനം പറയാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ദേ നാളത്തേക്ക് റെഡി ആയിക്കോളൂ കേട്ടോ.
1: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നാടൻ ഫുഡും ആംബിയൻസും അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധർ കദീം. കോൾ 5164-8000.
0: നമ്മുടെ ചങ്ക് ബഡീസുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം ദേ നാളത്തേക്ക് ആ ദിവസം ഇങ്ങനെ വരാൻ പോവുകയാണ്. നിങ്ങളുടെ ചായ ബഡിയെ ആരാണ് ചായ് ബഡി അല്ലാന്നുണ്ടെങ്കിൽ ടീ ബഡി എന്നുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ അവരുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ. ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാവരും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ആ ഒരു ടേബിളിൻ്റെ ചുറ്റും ഒത്തിരി ഒത്തിരി കോൺവെർസേഷൻസും ചിരിയും കളിയും നമ്മൾ പ്രതീക്ഷിക്കാത്ത കോൺവെർസേഷൻസ് മുഹൂർത്തങ്ങൾ സിറ്റുവേഷൻസ് ഒക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ്ങിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളുടെ ടീ ബഡി, നിങ്ങളുടെ ബെസ്റ്റ് ടീ ബഡി ഒന്ന് മെൻഷൻ ചെയ്തോളൂ 5000-00917-ലേക്ക്. ആ ഒരു മെൻഷനിങ്ങിന് വേണ്ടി ഞാൻ ദേ വെയിറ്റ് ചെയ്തിരിക്കുന്നു അറിയാനായിട്ട് നിങ്ങളുടെ ടീ ബഡി ആരാണ് എന്ന് അറിയാനായിട്ട്. ലെറ്റ്സ് ഓൾ മീറ്റ് ആൻഡ് മേക്ക് ബ്യൂട്ടിഫുൾ മെമ്മറീസ് എന്നൊരിക്കൽ കൂടി പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഉറക്കം വരുന്നില്ല, അതായിരുന്നു ഇന്ന് എൻ്റെ കഥയുടെ തുടക്കം അല്ലേ? തുടക്കം വേറെ ഒന്നുമല്ല, ശരിക്കും നാളത്തെ ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന, ഏറ്റവും ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന മൂവി റിലേറ്റ് ചെയ്ത് വരുന്ന ഓരോരോ വീഡിയോസ്, എനിക്ക് തോന്നുന്ന ആ ഒരു ദൃശ്യം സിനിമ എന്ന് പറയുന്നത് ഹാവ് ടേക്കൺ അവർ ഹെഡ്സ് ഇൻ ടു ദാറ്റ്. ഈ ഒരു വീക്കെൻഡ് തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഈ ഒരു സിനിമയെ പറ്റിയിട്ടായിരിക്കും, സിനിമയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഇൻ്റർവ്യൂസ് കാണുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിവ്യൂ കാണുന്നതിനെക്കാട്ടിലും എല്ലാവരും ഇൻ്റർവ്യൂസ് കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോകാറുള്ളത്. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമൊക്കെ അറിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു നമ്മുടെ മാറ്റിനി ടൈം. ഇപ്പോൾ എന്തായാലും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യവും കൂടി പറയാനുണ്ട്. എന്താണ് നമ്മുടെ ഉറക്കം കെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. ലൈഫിലെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് ഉറക്കം ഇല്ലായ്മ വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ഉറക്കം ഇല്ലായ്മയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള ഒരു വലിയ വഴിയുമായിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ ജോയിൻ ചെയ്യുന്നത്. ബട്ട് ദെൻ എന്താണ് വഴി എന്ന് അറിയണമെങ്കിൽ യു വിൽ ഹാവ് ടു സ്റ്റേ ട്യൂൺഡ് ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: കടം വാങ്ങുന്നവൻ തെറ്റായ മാർഗത്തിൽ ചിലവഴിക്കുമെന്ന് ധാരണയുണ്ടെങ്കിൽ കടം നൽകുന്നത് ഹറാമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ?

0: കമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബിൾ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർജി ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം. 917 evenings.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecues inum, avashyamayathellam oruki, Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Welcome, welcome, welcome back to Radio Suno 91.7 FM 917 Evenings in the Time. Sandeep aanu kude join cheyyunnathu 6 mani kazhinju 32 minutum 44 second aavunnu. എന്തായാലും ഐ പി എൽ അപ്ഡേറ്റ്സിലേക്ക് ഇപ്പം നമ്മൾ കടക്കാനായിട്ടില്ല. ബട്ട് ദെൻ ക്രീസിൽ ആ ഒരു എന്താണ് ഔട്ട്ഫീൽഡിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാച്ച് കുറച്ചുകൂടി ഒന്ന് ഡിലേ ആവും എന്നുള്ള അപ്ഡേറ്റാണ് നമുക്ക് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം കിട്ടുന്നത്. സോ മാച്ച് ഡിലേ ഡ്യൂ ടു വെറ്റ് ഔട്ട്ഫീൽഡ് എന്നുള്ള ആ ഒരു അപ്ഡേറ്റ് ഇതാ എനിക്ക് വന്നിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റ് മാറി നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ഗെയിമിലേക്ക് മഴയൊക്കെ നിന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അവർ ആ ഒരു സെക്വയറിംഗ് ഒക്കെ തന്നെ റിമൂവ് ചെയ്ത് ഇനി വെയിറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഫീൽഡ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു കളർഫുൾ തോട്ടിലേക്ക് പോവാം. ചിന്തിക്കുമ്പോൾ അത്യാവശ്യം കളർഫുൾ ആണെങ്കിലും എവിടേക്കോ ആ ഒരു കളർ നഷ്ടപ്പെട്ട ലോകമാണോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഞാൻ ആ ഒരു കളറിൻ്റെ കാര്യം പറഞ്ഞു പോകുമ്പോൾ ശരിക്കും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഈവൻ ഇഷ്ടമുള്ള ഡ്രസ്സുകളാണെങ്കിൽ പോലും നമ്മൾ ഫോൺ കളർ ചൂസ് ചെയ്യുമ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ മേടിക്കുന്ന കാർ ചൂസ് ചെയ്യുമ്പോൾ ഈദർ ഇറ്റ്സ് ഗോയിങ് ടു ബി വൈറ്റ്, ബ്ലാക്ക്, ബേജ്, ക്രീം എന്നീ കാറ്റഗറിയിലേക്ക് മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ചേഞ്ചിങ്. ഇത് കാറിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ. മുമ്പ് നമുക്ക് നമ്മുടെ ഗാഡ്ജറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ കമ്പ്യൂട്ടർ ആയിരിക്കാം, കീബോർഡ് ആയിരിക്കാം, ഹെഡ്സെറ്റ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റേഷൻ ആയിരിക്കാം. ഇതൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പല പല കളേഴ്സ് ഡിഫറെൻ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്ലോറസിൻ്റ് കളേഴ്സിലും ആ ടൈമിൽ ശരിക്കും കണ്ണിന് എന്താ എറിക്കുന്ന കളേഴ്സ് എന്ന് നമ്മൾ പറയൂലേ, അങ്ങനത്തെ കുറേ കളേഴ്സിലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രിഫറബ്ലി എല്ലാവരും വൈറ്റ്, ഗ്രേ, ആഷ്, ബ്ലാക്ക് എന്നീ കാറ്റഗറിയിലോട്ട് മാറിയിട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയം. ഇത് മാത്രമല്ല ഗാഡ്ജറ്റ്സ് മാത്രമല്ല നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലൊന്ന് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം ബ്ലാക്ക്, വൈറ്റ്, ബേജ് ഇതൊക്കെയാണ് പലയിടത്തും എല്ലാ രാജ്യത്തും തന്നെ ഈ ഒരു കളർ ഡിഫറൻസ് അല്ലെങ്കിൽ കളറിനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിവാക്കി ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക്, വൈറ്റിഷ് ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷനിലേക്ക് ലോകം മാറുകയാണോ? ആണോ നമ്മുടെ ചിന്താഗതിയൊക്കെ അങ്ങനെ മാറുന്നുണ്ടോ? അപ്പോൾ ഇത് ആ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നിന്ന് നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഔട്ട്ലുക്ക് നോക്കുമ്പോഴും ഇതേ സെയിം സംഭവം തന്നെയാണ്. ആഷ് ഗ്രേ, ചാർക്കോൾ ഗ്രേ, അല്ല ഡാർക്ക് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ, ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ഇതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബേജും വൈറ്റും കമ്പൈൻ ചെയ്ത് വരുന്നുണ്ട്. ഈവൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ മുമ്പ് റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും ഒക്കെ തന്നെ ഭയങ്കര കളർഫുള്ളായിട്ട് ആകർഷിപ്പിക്കാനുള്ള രീതിയിലാണ് കളർഫുൾ തീംഡായിട്ട് ചെയ്യാറുള്ളത് ഇൻറ്റീരിയേഴ്സ്. പക്ഷേ ഇപ്പോൾ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഏതൊരു ബിൽഡിങ്ങിൻ്റെയും നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് തന്നെ വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ആൻഡ് ഷെയ്ഡ്സ് ഓഫ് ഈ രണ്ട് കളേഴ്സും മാറി മാറി വരുന്നു. വൈ ഇസ് ദിസ് എന്നുള്ളത് ഇതാ ഒരു ചോദ്യമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ തന്നെ അങ്ങനെ കളർ ബ്ലൈൻഡ് ആക്കിയോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ചർച്ചയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി തോന്നുന്ന കാര്യം ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. 5000-00917 നമ്മളൊരു ഓഫീസ് സ്പേസ് ഡിസൈൻ ചെയ്യാനാണെങ്കിലും വീട്ടിൻ്റെ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യപ്പോൾ ഓക്കെ, എനിക്ക് ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് ഷോപ്പിങ്ങിന് പോകുമ്പം അതും വീട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകുമ്പോൾ ഈ വാസും അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സെറാമിക് യൂട്ടെൻസിൽസ്, ഈവൻ അതൊരു ഭംഗിയൊക്കെ വയ്ക്കുന്ന സംഭവങ്ങൾ, ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ വൈറ്റ്, ക്രീം, ബേജ് അങ്ങനത്തെ ആ ഒരു കളർ കോമ്പിനേഷനിലേക്ക് മാറുന്നുണ്ട്. കാറിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. മുമ്പത്തെ കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പച്ച, മഞ്ഞ, നീല, ഓറഞ്ച് അങ്ങനെ ഒരുപാട് രീതിയിൽ കാറുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ഇതൊന്നും ഇപ്പോൾ അധികമായിട്ട് നമ്മൾ കാണുന്നില്ല. എന്തെങ്കിലും മോഡിഫൈ ഒക്കെ ചെയ്തെടുക്കുന്ന കാറുകൾ അല്ലെങ്കിൽ ബൈക്കുകൾ മാത്രമാണ് കളർഫുള്ളായിട്ട് നമ്മൾ കാണാറുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ പലരും ഓപ്റ്റ് ചെയ്യുന്നത് ദ ക്ലാസിക് ബ്ലാക്ക് ആൻഡ് ഓൾസോ വൈറ്റ് ആണ്. ഈ ചർച്ചയിൽ ഇങ്ങനെ മുന്നേറുമ്പോൾ എന്ത് പറ്റി നമ്മുടെ ആ ഒരു കളർ കോഡിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? അങ്ങനെ ഉത്തരം പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെക്സ്റ്റ് ചെയ്യാം, വിളിക്കാം 444-9174-917. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ആക്കിയാൽ മതി 500-00-917. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: Hi, I'm your friend, Bhama.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecues inum, avashyamayathellam oruki, Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Welcome, welcome, welcome back. Radio Sun 91.7 FM. IPL in the background music again. In a gateway, months like Adam, we end our game restart. Cheydo and Chochal. Yes, they are starting right now. Unbad overs, Kapurthi Aumbol, Arbati on the runs. 4 വിക്കറ്റ് നഷ്ടത്തിലാണ് മുംബൈ ഉള്ളത്. ഹർദിക് ആൻഡ് തിലക് ആണ് ഓൺ ക്രീസ് ഉള്ളത്. അവർക്ക് ശ്വാസം വിടാനായിട്ടും ഒന്ന് ആലോചിക്കാനായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ടും ഉള്ള പോയിന്റ് ദേ സ്റ്റാർട്ട് ചെയ്ത് ഐ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ദേ അവർ തുടങ്ങുകയാണ്. ആദ്യത്തെ ബോളിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. 9 ഓവേഴ്സ് കഴിഞ്�് 10th ഓവറിലേക്ക് കടക്കുന്ന വെരി ഫേസ്റ്റ് ബോൾ. ആൻഡ് 17 ബോളിൽ നിന്നും 10 റൺസാണ് തിലക് എടുത്തിരിക്കുന്നത്. 8 ബോളുകളിൽ നിന്നും 8 റൺസ് സ്വന്തമാക്കി. ഹർദിക്കും ക്രീസിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് രണ്ടുപേരും കൂടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. ലെറ്റ്സ് ഓൾ വെയിറ്റ് ഫിംഗേഴ്സ് ക്രോസ്. മുംബൈ ഇന്നത്തെ ആ ഒരു മത്സരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മഴ നിങ്ങൾ കുറച്ച് സമയം ആലോചിക്കാനും സംഭവത്തിനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇനി കൊൽക്കത്തയും മുംബൈയും കൂടെ എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്, ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ പറയാനായിട്ട് ഞാനും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഓർപ്പിക്കുകയാണ്. ദിസ് ഇസ് യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. 9 ഓവേഴ്സ് കംപ്ലീറ്റ് ആവുന്നു. 62 റൺസ്, 4 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ.

0: Tabitha's happiness frequency.
1: ഈ ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
2: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
1: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
3: ലുലു, where the world comes to shop.

വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 FM. ദ ഐ പി എൽ അപ്ഡേറ്റ്സിലേക്ക് കടക്കുന്ന ടൈം സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈം വളരെ സ്പെഷ്യലാണ്. വൈ? ബിക്കോസ് മഴയൊക്കെ കഴിഞ്ഞ് നമുക്ക് വീണ്ടും ദാ ഒരു ശരിക്കും ഒരു റീവാംപ് എന്ന് തന്നെ പറയാം. അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ മുംബൈ ദേ മുന്നോട്ട് പോകുന്നു. 14th ഓവറിൽ ആദ്യത്തെ രണ്ട് ബോളുകൾ ഇങ്ങനെ അവസാനിക്കുമ്പോൾ ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. 4 wickets നഷ്ടപ്പെട്ട് അവിടെ നിൽക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. മുംബൈ ഏറ്റവും മനോഹരമായിട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് ഓൾസോ കൊൽക്കത്ത അവരും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഫീൽഡിംഗ് പരമായിട്ട് ഏറ്റവും മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ബട്ട് ഒത്തിരി മാറ്റം ആ ഒരു സ്കോറിലും, അതേപോലെ തന്നെ വിക്കറ്റ് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു സന്തോഷവും കൂടിയുണ്ട്. 84 runs 4 wickets നഷ്ടത്തിലാണ് മുംബൈ ഉള്ളത്. അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു സമാധാനം. ഹർദിക് പാണ്ഡ്യ ആൻഡ് ഓൾസോ തിലക് വർമ്മ ഏറ്റവും അടിപൊളിയായിട്ട് അവരുടെ ആ ഒരു പാർട്ട്നർഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 21 runs നിന്നും 21 balls നിന്നും 21 runs സ്വന്തമാക്കി പാണ്ഡ്യ. ആൻഡ് ഓൾസോ 31 balls 20 runs സ്വന്തമാക്കി തിലക് വർമ്മ. ഓൺ ക്രീസ് ഉണ്ട്, ഓൺ സ്ട്രൈക്ക് ഇപ്പോൾ തിലക് വർമ്മയാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു അപ്ഡേറ്റ്. ശരിക്കും പറഞ്ഞാൽ ആ മഴയൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ട് നമ്മുടെ മുംബൈ ടീം എത്തിയിട്ടുണ്ട്. ഇന്ന് ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നതിന് മുന്നേ ഇന്ന് എത്രയായിരിക്കും മുംബൈ സെറ്റ് ചെയ്യാൻ പോകുന്ന സ്കോർ എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. സോ ഐ എം വെയിറ്റിംഗ് ടു നോ ദ സ്കോർ. സോ സ്റ്റാർട്ട് ടെക്സ്റ്റിംഗ് ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത്. ബ്രൂക്സ് കഫേ നൽകുന്ന പ്രീമിയം കുൽഫീസ്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും മനോഹരമായിട്ടൊരു ഹാംപർ ഇബാദതി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്ന ഈ ഒരു ഹാംപറും അതേപോലെ തന്നെ പ്രീമിയം കുൽഫീസും സ്വന്തമാക്കാനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാം. മുംബൈ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്കോർ എത്രയായിരിക്കും? ഓൾമോസ്റ്റ് 14th ഓവർ അവസാനിക്കുന്നു. ആ ഒരു പോയിന്റിൽ എനിക്ക് പറയാനുള്ളത് മറ്റൊരു വിക്കറ്റ് കൂടി നഷ്ടമാകുന്നു എന്നുള്ള ഒരു സങ്കടകരമായിട്ടുള്ള ന്യൂസാണ്. തിലക് ദേ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ആ ഒരു പരാജയം സമ്മതിക്കേണ്ടി വന്നു. യെസ്, വിക്കറ്റ് ആയിട്ടുണ്ട്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ്. ആൻഡ് മുംബൈ, വി ആർ ഹിയർ ടു സപ്പോർട്ട്. ലക്കി ആയിട്ടുള്ള ഒരു ദിവസം ആയിരിക്കട്ടെ മുംബൈക്ക്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഫാൻസ് ഔട്ട് ദെയർ ആർ റിയലി സപ്പോർട്ടിംഗ് ദം. നമുക്ക് നോക്കാം ഇന്ന് ഏത് ടീമാണ് ജയിക്കാൻ പോകുന്നതെന്ന്. ആസ് ഓഫ് നൗ, തിലക് വർമ്മയുടെ ആ ഒരു വിക്കറ്റ് കൂടി പോകുമ്പോൾ 14th ഓവർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. 2 balls കൂടിയാണ് ബാക്കിയുള്ളത്. 84 runs 5 wickets നഷ്ടത്തിൽ മുംബൈ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: You're listening to
5: 917 Evenings, presented by Joy Alukas, world's favorite jeweler.
6: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
8: In association with
4: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oruki Daiso.
10: Daiso, let's make every outing unforgettable.
11: And
12: Marza Hypermarket, be fresh, be you. Visit your nearest store today.
13: ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ ആണല്ലോ. ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ.

0: ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
1: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
0: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
2: ലുലു, where the world comes to shop. Just feel like
3: you. അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
6: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൊണ്ടുപോകും.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum barbecues inum avashyamayathellam oruki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Welcome back to Radio Sun 91.7 FM with the IPL T20 updates in the time. ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിക്കറ്റ്സ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയായിരിക്കും ആ ഒരു സ്കോർ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് മുംബൈ ടീം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് 133 റൺസാണെന്ന് അജേഷ് പറയുന്നുണ്ട്. നിഷു ആൻസർ പറയുന്നത് നിഷു ബ്രോ വൺ സെക്കൻഡ് ആൻസർ ലോഡിംഗ് ആണ് കേട്ടോ, ഐ മീൻ പ്രഡിക്ഷൻ ലോഡിംഗ് ആണ്. 131 റൺസ് 8 വിക്കറ്റ് തീരുമ്പോഴത്തേക്കും മുംബൈയുടെ കാര്യത്തിന് ഒരു തീരുമാനം ആവുമെന്നാണ് നമ്മുടെ നിഷു പറയുന്നത്. റിയാദ് എന്ന അക്കൗണ്ടിൽ നിന്നും നമുക്ക് മെസ്സേജ് വന്നേക്കുന്നത് 130 എന്നുള്ള റൺസാണ്. അതേപോലെ തന്നെ മുഹമ്മദ് പറയുന്നു 97 റൺസിൽ കംപ്ലീറ്റ് ആയിട്ട്, 97 ഒക്കെ കഴിഞ്ഞില്ലേ, 103 ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പ്രഡിക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ 10-15 മിനിറ്റ് മുന്നെയാണ് കേട്ടോ കക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിഷ്ണു 125 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ജ്യോതി ബാസ് എന്ന അക്കൗണ്ടിൽ നിന്നും ഓക്കെ നമുക്ക് 180 എന്നുള്ളതാണ് അലിയുടെ ആ ഒരു പ്രഡിക്ഷൻ. അങ്ങനത്തെ ബാക്ക് ടു ബാക്ക് ഏറ്റവും കൂടുതൽ പ്രഡിക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ഇന്ന് മുംബൈ സെറ്റ് ചെയ്യാൻ പോകുന്ന ടാർഗറ്റ് 103 റൺസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. 16-ാമത്തെ ഓവർ കഴിഞ്ഞ് 17-ാമത്തെ ഓവറിൽ 4 ബോളുകളും അവസാനിക്കുമ്പോഴാണ് ആ ഒരു സ്കോർ ദാ നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഇത് ഐ പി എൽ സ്കോർ അപ്ഡേറ്റിൻ്റെ ടൈം.
11: Brought to you by
12: Qatarle best kulfi taste cheyano engil ponnodo Brooks cafe lega Matarkadin Vakra VFS Global Center na samivam Ugba bin Nafi Metro Station follow cheyyo insta Brooks cafe Qatar serving happiness co-presented by
13: Ibad Sports gear up game on all your sports needs at one place Ibad Sports brand of achievements contact 7733-9198
14: In association with
15: Crisil Boundary Gal Payambol Asal DC Rujiyamai DC Daba Bin Mohammed Tavol Mall and Mall of Qatar
10: I should totally see this Kolkata-kulla oru confidence kato bayangaraayittu confident aayittulla oru game munnotu povunna sherikkum ellarude mukatha oru confidence kaananundu 7-aamathe oru wicket ippo poyillayo ennalladu ariyam avade decision pending aanu let's see everybody was happy enough but then review kazhinjal maatrame namukku aa oru confirmation ിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഈ ഒരു വിക്കറ്റ് നഷ്ടമാവുകയാണെങ്കിൽ 7 വിക്കറ്റ് നഷ്ടത്തിലാകും മുംബൈ. സോ പല പ്രഡിക്ഷൻസും കറക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ലെറ്റ്സ് സീ ഈ ഒരു പോയിന്റിൽ എത്രയായിരിക്കും ഇന്ന് നമ്മുടെ മുംബൈ ടീം സെറ്റ് ചെയ്യാൻ പോകുന്ന ടാർഗറ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞോളൂ. അത് ഒരു വിക്കറ്റ് തന്നെയാണ്. ദേർ ഇസ് നോ ഡിബേറ്റ് ഓൺ
16: ദാറ്റ്.
10: അങ്ങനെ 7-ാമത്തെ വിക്കറ്റും നഷ്ടമായിരിക്കുകയാണ് നമ്മുടെ മുംബൈ ടീമിന്. 105 റൺസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ. 16-ാമത്തെ ഓവർ അവസാനിച്ച് 17-ാമത്തെ ഓവർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നെയാണ് ആ ഒരു വിക്കറ്റ് കൂടി നഷ്ടമാകുന്നത്. ഐ പി എൽ T20 അപ്ഡേറ്റ്സുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: Services. Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
7: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയുണ്ട്.
6: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
8: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
6: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
7: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
6: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
4: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: Wow.
1: ICC Eid Bazaar and Mehendi Night 2026 May 22 23 തീയതികളിൽ വൈകിട്ട് 6 മണി മുതൽ ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ ലെതർ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ പരമ്പരാഗത റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ രുചിയൂറുന്ന ഇന്ത്യൻ വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി സ്റ്റോളുകൾ സന്ദർശകർക്കായി സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ ലൈവ് മെഹന്തി സ്റ്റേഷനും
2: ആശംസകളോടെ ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്ക്.

0: ഇനിയ വചനങ്ങളിലൂടെ
1: നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തുവെക്കുക. നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ ഓർത്തുവെക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM ഐ പി എൽ അപ്ഡേറ്റിലേക്ക് കടക്കുന്ന ഈ ഒരു ടൈം നമ്മൾ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ഇന്നിങ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അവസാനിക്കുന്നു. പലരുടെയും പ്രതീക്ഷകൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഓബ്വിയസ്ലി ഇന്നിങ്സ് ബ്രേക്ക് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് ഐ പി എൽ അപ്ഡേറ്റ്സിലേക്ക്. കുറച്ചു മുന്നേ 8 wicket പോകും അതിൽ നിൽക്കും എന്ന് പറഞ്ഞവരുടെ കൂടെ എന്താ പ്രഡിക്ഷൻ, അയവ അടിപൊളിയായിട്ട് പ്രഡിക്ഷൻസ് നടത്തുന്നുണ്ട് കേട്ടോ. എന്തായാലും 147 എന്നുള്ളൊരു സ്കോറ് റിയാദൊക്കെ നമുക്ക് 147 എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് പേർക്കൊന്നും ആ ഒരു സ്കോറിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റിയില്ല. വളരെ ഈസി ആയിട്ട് അച്ചീവബിൾ ആണോ എന്ന് ചോദിച്ചാൽ അച്ചീവബിൾ ആണ്, പക്ഷേ എവറിത്തിങ് ക്യാൻ ചേഞ്ച് എനി ടൈം. അതുകൊണ്ട് തന്നെ മുംബൈയുടെ ആ ഒരു ഫീൽഡിംഗ് നിര കുറച്ചുകൂടി ടഫാക്കാമെങ്കിൽ ഇന്നത്തെ വിജയം മുംബൈക്കായിരിക്കുമില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി കൊൽക്കത്ത ഈസ് ഗോയിങ് ടു വിൻ. അപ്പോൾ കൊൽക്കത്തയുടെ ആ ഒരു സ്ട്രൈക്കിംഗ് തുടങ്ങാനായിട്ട് വെയിറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് നിങ്ങളും ഞാനും ഇരിക്കുകയാണ്. എല്ലാ അപ്ഡേറ്റ്സും അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആൻഡ് നമുക്ക് ഇന്ന് വേണ്ട ആ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 148 ആണ്. 147 8 wicket നഷ്ടപ്പെടുത്തിയാണ് മുംബൈ ആ ഒരു സ്കോർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ടീം കൊൽക്കത്തയ്ക്ക് 65th ഇന്ത്യൻ പ്രീമിയർ ലീഗ് നടക്കുന്ന ഈ ഒരു മാച്ചിൽ ജയിക്കാൻ പറ്റും എന്നുള്ളത്. എന്തായാലും അപ്�േറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ കൂടെയുണ്ടെന്ന് ഓർമ്മിക്കുന്നു. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: on 7 evenings. Only on Radio Suno 91.7 FM. Joy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase team board. Safety up 40% on making charges.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rizzi Ariyam. Call 4000-1707.
5: In association with
6: Commercial Bank. Your future grows when your savings grows. Save more. Dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecue sinum, avashyamayathellam oruki, Daiso.
8: Daiso. Let's make every outing unforgettable.
9: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
11: ഇനിങ് ബ്രേക്ക് ഇതാ ഇപ്പോഴും ഓണാണ്. അതുകൊണ്ട് തന്നെ 148 എന്നുള്ള ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് കൊൽക്കത്തയ്ക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. 65-ാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്കോർ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ.
12: Brought to you by
13: Khattarle best kulfi tasty ano engil ponnolo Brooks cafe lega Matar Kadim Bakra VFS Global Center na samivam Ugba bin Nafi Metro Station follow you insta at Brooks Cafe Qatar serving happiness co-presented by
14: Ibad Sports gear up game on all your sports needs at one place Ibad Sports brand of achievements contact 7733-9198
15: In association with
16: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡി സി രുചിയുമായി ഡി സി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
11: അങ്ങനെ അപ്ഡേറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈം ദേ നമ്മുടെ വെയിറ്റിംഗ് അവസാനിക്കുകയാണ്. ക്രീസിലേക്ക് എല്ലാ ടീമുകളും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഈ ഒരു എന്താണ് മാറ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് പ്രതീക്ഷകൾ വരുന്ന ഒരു സമയമാണ്. സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഐ പി എൽ ബേസ് ചെയ്തിട്ട് ഒരുപാട് ടീമുകൾ ആ ടീമിനെ ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ഫാൻസ്. അയ്യോ, മഴയാണെങ്കിൽ പോലും ആ ഒരു സ്റ്റേഡിയം കംപ്ലീറ്റും ആവേശത്തോടുകൂടി നമ്മുടെ കൊൽക്കത്ത ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ലെറ്റ് സീ ഹൂസ് ഗോയിങ് ടു വിൻ. കൊൽക്കത്തയാണോ മുംബൈ ആണോ എന്നുള്ളത് കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന മാച്ച് ആയതുകൊണ്ട് തന്നെ ഇന്ന് കൊൽക്കത്തയാണോ ജയിക്കാൻ പോകുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുള്ള പ്രകടനം ഫീൽഡിംഗ് പരമായിട്ട് കൊൽക്കത്ത കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ഇനി അതെങ്ങനെയൊക്കെയാണ് മാറാൻ പോകുന്നതെന്ന് നമുക്കിപ്പോൾ അറിയാം. 148 എന്നുള്ള ഒരു ടാർഗറ്റ്. ആദ്യ ബോൾ ദേ ഇപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ആകാനിരിക്കുമ്പോൾ ഓൺ ക്രീസ് അലൻ ആൻഡ് റുഹാനി ആണുള്ളത്. രണ്ടുപേരും കൂടെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുമോ ഏറ്റവും അടിപൊളിയായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ഇതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ ബോൾ, വെരി ഫേസ്റ്റ് ബോൾ, ഹിയർ വി ഗോ. കൊൽക്കത്ത ആൻഡ് ഓൾസോ മുംബൈ ഗംഭീരമായിട്ടുള്ള മത്സരം. 148 എന്നുള്ളൊരു സ്കോർ ഇന്ന് കൊൽക്കത്തയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുമോ എന്നുള്ളത് ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ ചിന്തകളായിരിക്കും ഇപ്പോൾ കടന്നു പോകുന്നത്. ആ ചിന്ത ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. 5000-9917 സന്ദീപാണ് കൂടെയുള്ളത് ഐ പി എൽ അപ്ഡേറ്റ്സുമായി. ഐ പി എൽ സ്കോർസ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട്
12: Brought to you by
13: Khattarle best kulfi tasty ano engil ponnolo Brooks cafe lega Matar Kadim Bakra VFS Global Center na samivam Ugba bin Nafi Metro Station follow you insta at Brooks Cafe Qatar serving happiness co-presented by
14: Ibad Sports gear up game on all your sports needs at one place Ibad Sports brand of achievements contact 7733-9198
15: In association with
16: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡി സി രുചിയുമായി ഡി സി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
11: അങ്ങനെ ദേ നമ്മുടെ ആദ്യ ബോൾ അവസാനിക്കുമ്പോൾ ഒരു സിംഗിൾസ് എടുത്ത് നമ്മുടെ കൊൽക്കത്ത ടീം നമുക്കൊരു സ്റ്റാർട്ട് തന്നിട്ടുണ്ട്. ലെറ്റ് സി ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ഗോ. അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ICC Eid Bazaar and Mehendi Night 2026 May 22 23 തീയതികളിൽ വൈകിട്ട് 6 മണി മുതൽ ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ. കൈത്തറി ഉൽപ്പന്നങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യൻ പരമ്പരാഗത റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, രുചിയൂറുന്ന ഇന്ത്യൻ വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി സ്റ്റോളുകൾ സന്ദർശകർക്കായി സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ ലൈവ് മെഹന്തി സ്റ്റേഷനും.
1: ആശംസകളോടെ ഒലിപ്സിനോ റേഡിയോ നെറ്റ്‌വർക്ക്.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്.
3: പേര് ശരവണൻ, എനിക്ക് ഇന്നൊരു പേര്.
0: സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
5: ഞാൻ ലാൽജോസ്, റേഡിയോ സുനോ 91.7 കേട്ട്.

0: എവറിബഡി ഔട്ട് ദെയർ അറിയേണ്ടത് ഒരേ കാര്യം മാത്രമാണ്, എന്തായി ആ ഒരു അപ്ഡേറ്റ് എന്നുള്ളതാണ്. സോ എനിക്കിവിടെ ബാക്ക് ടു ബാക്ക് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വരുന്നു, ബ്രോ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജ് ഒക്കെയാണ്. ദി അരുൺ അതേപോലെ തന്നെ ഷിഫ അതൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു അപ്ഡേഷനിലേക്ക് കടക്കുന്ന സമയം കൂടിയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു IPL T20 അപ്ഡേറ്റ്.
1: In association with Crisil Boundarygal Payumbol Asal DC Rujiyumai DC Daba Bin Mohammed Tavor Mall and Mall of Qatar.
0: അങ്ങനത്തെ ആ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെയാണ് ഞാൻ എത്തുന്നത്. 4 ഓവേഴ്സ് ആയിട്ടേ ഉള്ളൂ, കാരണം ഗെയിം ഒന്ന് കുറച്ച് ഡിലേഡ് ആയിട്ട് തന്നെ പോയതുകൊണ്ട് മഴ കാരണം നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് ദിഗ്ഗത്ത് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 27 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് നമ്മുടെ കൊൽക്കത്ത ടീം ദാ മുന്നോട്ട് പോകുന്നത്. രഹാനെ ആൻഡ് പാണ്ഡ്യയാണ് ഇപ്പോൾ ഓൺ ക്രീസിലത്. ആൻഡ് രഹാനെ ഈസ് ഓൺ സ്ട്രൈക്ക്. 27 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ. 4th ഓവർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്നു. 98 balls 121 runs എന്ന് പറയുന്ന ആ ഒരു വലിയ ടാർഗറ്റ് സ്വന്തമാക്കാനായിട്ട്. ബട്ട് ഇറ്റ്സ് ഫീസിബിൾ എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ പോലും ഇനി ഇങ്ങടേക്ക് എങ്ങനെയാണ് ഗെയിം പോകുന്നത്. ബെറ്റ് ഫ്രസ്ട്രേറ്റഡ് ആണ് എല്ലാവരും, ബട്ട് എങ്കിൽ പോലും ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ തന്നെ മാക്സിമം പോസിറ്റിവിറ്റി ആക്കി മാറ്റാനായിട്ട് മുംബൈയും ശ്രമിക്കുന്നുണ്ട്, അതേപോലെ തന്നെ കൊൽക്കത്തയും ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം ആ മുംബൈ ടീമിനെ കൊണ്ട് സാധിക്കും എന്നുള്ളത്. Let's wait and see. Sandeep aanu koode ullathu IPL T20 updates avaita only on your favorite FM station radio, so 91.7 FM.

0: ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
1: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
0: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം
2: ആഘോഷമാക്കൂ.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
3: in association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecue inum, avashyamayathellam oruki, Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: Welcome, welcome, welcome back to Radio Sona 91.7 FM IPL T20 update. This time, Sunny Vana join Chino on your favorite FM station. Studio clock is 8:39 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മഴയോടുകൂടി സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഗെയിമിന് ഫുൾ സ്റ്റോപ്പ് ഇടാറായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഗെയിം തീരാറായിട്ടില്ല. ഏത് ടൈം വേണമെങ്കിലും മാറി മറിയാം. 10 overs പോലും കംപ്ലീറ്റ് ആവുന്നില്ല. 6 over കംപ്ലീറ്റ് ആയി. 7th overലേക്ക് കടക്കുന്ന നമ്മുടെ കൊൽക്കത്ത ടീം സ്വന്തമാക്കിയിരിക്കുന്നത് 53 runs 2 wicket നഷ്ടത്തിൽ.
10: Brought to you by
11: Khattarle best kulfi taste cheyano engil ponnodo Brooks cafe lega Matarkadin Bakra VFS Global Center na samivam Ogba Bin Nafi Metro Station. Follow cheyo Insta at Brooks Cafe Qatar. Serving happiness. Co-presented by
12: Ibad Sports. Gear up, game on. All your sports needs at one place. Ibad Sports, brand of achievements. Contact 7733-9198.
13: In association with
14: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശി രുചിയുമായി ദേശി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
9: വണ്ടർഫുള്ളി പ്ലേയിങ് കൊൽക്കത്ത ഇന്ന് ഫീൽഡിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും ഒക്കെ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 79 balls 95 runs എന്ന് പറയുന്ന പോസിബിൾ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് തന്നെയാണ്. ആ ഒരു പോസിബിൾ ടാർഗറ്റ് സ്വന്തമാക്കാനായിട്ട് ഇന്ന് കൊൽക്കത്തയ്ക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. കുറച്ച് നേരം കൂടി നിങ്ങളുടെ കൂടെ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. 13 balls 18 runs ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മനീഷ് പാണ്ഡെ 7 ബോളിൽ നിന്നും 4 runs സ്വന്തമാക്കി. കാമറോൺ ഗ്രീൻ ഓൺ ക്രീസ് ഉണ്ട്. ഓൺ സ്ട്രൈക്ക് ഉണ്ടായിരുന്നത് കാമറോൺ ഗ്രീൻ ആണ്. അപ്പോഴത്തേക്കും നമുക്ക് ഒരു ഓവർ കഴിഞ്ഞിരിക്കുന്നു. 7 overs കംപ്ലീറ്റഡ്. 54 runs 2 wicket നഷ്ടത്തിൽ കൊൽക്കത്ത. 78 balls അവശേഷിക്കുമ്പോൾ 94 runs എടുക്കാനായിട്ട് നമ്മുടെ ടീമിന് സാധിക്കുമോ, കൊൽക്കത്തയ്ക്ക് സാധിക്കുമോ എന്നുള്ളത് വി വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. കൊൽക്കത്തയുടെ ആവേശം ഇസ് അറ്റ് ദ പീക്ക്. വൈ? ബിക്കോസ് ഈഡൻ ഗാർഡൻസ് കൊൽക്കത്ത സ്റ്റേഡിയത്തിൽ വെച്ചാണ് അതിമനോഹരമായിട്ടുള്ള ഒരു മത്സരം നടക്കുന്നത്. മഴ കാരണം ഡിലേഡ് ആയതുകൊണ്ട് ഗെയിം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി എന്നുള്ളത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 3rd wicket ആയിട്ടുണ്ടോ? യെസ്, ചെറുതായിട്ടൊരു വിക്കറ്റ് അപ്ഡേറ്റ് തന്നെയാണ്. 8th overലെ ആദ്യത്തെ ബോൾ നമുക്ക് കൊണ്ടുവരുന്ന ആ ഒരു അപ്ഡേറ്റ്. അങ്ങനെ ആ 3 wicketകൾ നഷ്ടപ്പെടുത്തി നമ്മുടെ കൊൽക്കത്ത ടീം മുന്നോട്ട് പോവുകയാണ്. 8th overൽ ആദ്യം, ഐ മീൻ 7 over അവസാനിക്കുന്നു. 8th overൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ബോൾ അവസാനിക്കുമ്പോൾ മനീഷ് പാണ്ഡെ മാത്രമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. വൈ? ബിക്കോസ് വെയിറ്റിംഗ് ഫോർ അനദർ പ്ലെയർ ടു ജോയിൻ കാമറൂൺ ഗ്രീൻ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ബഡി. അപ്പോൾ കാമറൂൺ ഗ്രീൻ്റെ ആ ഒരു വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. ആ ഒരു അപ്ഡേറ്റ് കൂടി അടുത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സൊക്കെ എത്തിക്കുമ്പോൾ ഇപ്പോഴത്തെ സ്കോർ 54 runs 3 wicket നഷ്ടത്തിൽ കൊൽക്കത്ത.

പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: ICC Eid Bazaar and Mehendi Night 2026 May 22 23 തീയതികളിൽ വൈകിട്ട് 6 മണി മുതൽ ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ. കൈത്തറി ഉൽപ്പന്നങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യൻ പരമ്പരാഗത റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, രുചിയൂറുന്ന ഇന്ത്യൻ വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി സ്റ്റോളുകൾ സന്ദർശകർക്കായി സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ ലൈവ് മെഹന്തി സ്റ്റേഷനും.
1: ആശംസകളോടെ ഒലിവ്സിനോ റേഡിയോ നെറ്റ്‌വർക്ക്.

0: Oasis. Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Spotify and Ghana.
1: വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ. അങ്ങനെ ദാ ഞാനും വെയിറ്റിംഗ് ആയിരുന്നു എന്താണ് അപ്ഡേറ്റ് എന്നൊക്കെ അറിയാനായിട്ട്. ലാസ്റ്റ് മൊമെന്റ് എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ ബൈ പറഞ്ഞൊക്കെ പോകേണ്ട സമയമായി വരികയാണ്. ഗുഡ് നൈറ്റ്, പോയി കിടന്നുറങ്ങണ്ടേ. അപ്പോൾ ആ ഒരു ഉറക്കത്തിന് മുന്നേ ഒരിക്കൽ കൂടി ഐ പി എൽ എന്താണ് കറൻറ്റ് അപ്ഡേറ്റ് എന്നുള്ളത് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. പവൽ ആൻഡ് ഓൾസോ മനീഷ് പാണ്ഡെയാണ് ഇപ്പോൾ ഓൺ ക്രീസ് ഉള്ളത്. 17 ബോളിൽ നിന്നും 22 റൺസ് സ്വന്തമാക്കി മനീഷ് പാണ്ഡെ. ആൻഡ് ഓൾസോ പവൽ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂവെങ്കിലും ആൾ ഉഷാറായിട്ട് ദേ സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 8 ബോൾസിൽ നിന്നും 14 റൺസാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആവേശവും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ബട്ട് ദെൻ യെസ്, വിക്കറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പോൾ ഒരു ഓവറൊക്കെ അവസാനിച്ചിരിക്കുന്ന സമയത്ത് 9 ഓവേഴ്സാണ് കംപ്ലീറ്റ് ആവുന്നത്. 73 റൺസ്, 3 വിക്കറ്റ് നഷ്ടത്തിൽ കൊൽക്കത്ത.
0: ടി20 സ്കോർ അപ്ഡേറ്റ് brought to you by ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർ കദീം വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്ബ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ @ ബ്രൂക്സ് കഫേ ഖത്തർ. സർവിംഗ് ഹാപ്പിനെസ്. കോ പ്രസന്റഡ് ബൈ ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് @ വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198. In association with Crisil Boundarygal Payumbol Asil DC Rujiyumai DC Daba Bin Mohammed Thavol Mall and Mall of Qatar.
1: യെസ്, അപ്പോൾ ടെൻഷനും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു രീതിയിൽ അവിടെ ഇങ്ങനെ ബിൽഡപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. എസ്പെഷ്യലി കൊൽക്കത്തയുടെ ആ ഒരു ഗ്രൗണ്ടിൽ വെച്ച, ഈദൻ ഗാർഡൻസിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിം. കൊൽക്കത്തയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രഷർ ഈസ് ദെയർ. എങ്കിൽ പോലും ഇന്ന് ആരായിരിക്കും ജയിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആയിരിക്കും നിങ്ങളെപ്പോലെ തന്നെ. ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ രീതിക്ക് ഒരു ടാറ്റാ ബൈ ബൈ പറഞ്ഞുകൊണ്ട് നാളെ ഒരുപാട് ഒരുപാട് ഫൺ എൻ്റർടൈനിങ് ആയിട്ടുള്ള സ്റ്റെപ്സുമായിട്ട് ഐ വിൽ ബി ബാക്ക് ഓൺലി റൈറ്റ് ഹിയർ on Qatar's happiness frequency 91.7 FM. So see you all tomorrow. Take care. Ta ta ta ta ta. Love you all. Bye bye.

0: മോർണിംഗ് സവാരി. ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

ചൊല്ലി അരണേവാ ഒന്തേവാ ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോടിങ്ങനോട് അങ്ങനോടി

91.7 FM. Qatar's favorite radio station.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
0: Action.
3: Mone Dinesha. Adimohamana. Adimoham.
0: Horror. Tanikyu Pogan. Anuada Illa. Or drama.
4: Ente Kutumbam. Ente Swargaraji.
0: Ishta genre edanengilum. ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: ബ്രോട്ട് യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
6: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഞാൻ രഞ്ജി പണിക്കർ.
1: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

91.7 FM. 91.7 FM. Qatar's favorite radio station. Radio Sunoo.

0: വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: ഹായ്, ഞാൻ റോമ.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: Yadiyek!

91.7 FM. Qatar's favorite radio station.

0: होइया होइया।
1: रेडियो सुनो 91.7 FM,
2: Qatar's favorite radio station।

0: सुनो 91.7 FM,
1: Qatar's favorite radio station.